0: The clean energy transition must be accompanied by deeper industrial change, stronger policy support, technological innovation and international cooperation. Anthropic CEO Dario Amodei has sought serious and binding artificial intelligence rules and called for mandatory testing and government powers to block risky systems, reports Financial Express. And finally, the Asian Age has quoted U.S. agency NOAA as confirming that the weather phenomenon El Nino has begun and will intensify into the end of the year, potentially to historic strength. And with that, it's back to you, Sunil.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Centre signs historic tripartite MOU with Assam and Nagaland governments for exploration and production of crude oil and natural gas in the two states. Government issues advisory about growing threat of cyber criminals using artificial intelligence to bypass security systems and target financial infrastructure. External Affairs Minister S. Jaishankar calls for diversified supply chains and greater international cooperation amid ongoing conflicts. U.S. President Donald Trump calls off new military strikes on Iran, citing breakthrough in talks to end war. Hosts England to take on Sri Lanka in opening match of ICC Women's T20 Cricket World Cup in Birmingham today. And in football, co-hosts Mexico beat South Africa 2-0 in inaugural match of FIFA World Cup 2026. And with that, we end the morning news. Have a nice day.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: അമ്മാമന്റെ മരണം കൂടി കഴിഞ്ഞപ്പോൾ എല്ലാ ബന്ധത്തിൽ നിന്നും താൻ വിമുക്തനായ പോലെ ഗോപിക്കുറുപ്പിന് തോന്നി. ജ്യേഷ്ഠനെപ്പറ്റി അയാൾ ഒരിക്കലും വേവലാതിപ്പെട്ടില്ല. ആ മനുഷ്യനെ ഏതാണ്ട് വിസ്മരിച്ച മട്ടിലാണ്. അയാളാകട്ടെ കളംകാര്യസ്ഥതയും, ഞാൻ ചാവുന്നതുവരെയെങ്കിലും ഇവിടെ കിടക്കണേ ഗോപി. ആവാം, അയാൾ സമ്മതിച്ചു. അതിനുശേഷം ദിവസവും വീട്ടിലെത്താതിരിക്കില്ല. ആ ഉമ്മറത്ത് അയാളും ഒരു വിരിപ്പുമായി അങ്ങനെ കഴിയും. തീവ്ര ദുഃഖം അനുഭവിക്കുമ്പോൾ കൂടി ജീവിതം സമ്പന്നമാണ്. അതും പോയിട്ടുള്ള അവസ്ഥ ഒരു മരവിപ്പാണ്. കൊല്ലങ്ങൾ കടന്നുപോയപ്പോൾ ഗോപിക്കുറുപ്പ് ആ നിലയിലായി. ഇന്ന് വിദ്വേഷമില്ല, മമതയുമില്ല. ഒരു കരിക്കട്ട തൻ്റെ ഭൂതകാല ജ്വാലകളെപ്പറ്റി ഓർക്കാറുണ്ടോ? ഗോപിക്കുറുപ്പും തൻ്റെ ഭൂതകാലം മറന്നു. ഭാവിയിലേക്ക് എത്തി നോക്കിയതുമില്ല. അന്ന് അയാൾ തൻ്റെ വിരിപ്പിൽ നിശ്ചേഷ്ടനായി ഇരിക്കുകയാണ്. പ്രഭാതം അതിൻ്റെ എല്ലാ ആകർഷകതയോടും കൂടി മുമ്പിൽ വന്നപ്പോൾ ആ പതിവ് വരികൾ അയാൾ മൂളി. വിജനേ ബദ മഹതി വിപിനെ നീ ഉണർന്നിന്ദുവദനെ വീണെന്തു ചെയ്വു കഥനീ. ആ മൂളിൽ കേട്ടപ്പോൾ അമ്മ ഉമിക്കരിയും വെള്ളവും ഉമ്മറക്കോലായിൽ കൊണ്ടുവന്നു വെച്ചു. കുറുപ്പ് അവയെടുത്തുകൊണ്ട് മുറ്റത്തിൻ്റെ അരികിലേക്ക് നീങ്ങി. പല്ലുതേപ്പായിട്ടേ ഉള്ളൂ, പെട്ടെന്ന് പടിക്കൽ നിന്ന് ഒരു ചോദ്യം. തലപൊക്കി നോക്കി. ഏച്ചപ്പൻ നായരായിരുന്നു. അതെ, എവിടെ പോയിരുന്നു? ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിൽ. ഹ, കുറുപ്പ് ഉമിക്കരി ഒപ്പിയ വിരലും പൊക്കിക്കൊണ്ട് മിഴിച്ചു നോക്കി. എന്റെ പെങ്ങൾ ലക്ഷ്മിക്കുട്ടി, അവൾ സിംഗപ്പൂരിൽ നിന്ന് വന്നല്ലോ. ഏ, കുറുപ്പ് എന്തിനെന്നില്ലാതെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അത് വലിയ അടിയായിപ്പോയില്ലേ? അവളുടെ ഭർത്താവ് മരിച്ചു, കുട്ടിയും അവളും കൂടി മടങ്ങിപ്പോന്നു. ഇപ്പോൾ അയാളുടെ വീട്ടിലല്ലേ താമസം? ഒരു സമാധാനം, കഴിഞ്ഞുകൂടാനുള്ള വക ഉണ്ടാക്കിയിട്ടാ വന്നത്. കുറുപ്പ് ഒന്ന് മൂളി, പിന്നെ ഒന്നും പറഞ്ഞില്ല. ഏച്ചപ്പൻ നായർ എന്തൊക്കെയോ സംസാരിക്കുകയാണ്, കുറുപ്പ് ഒന്നും കേട്ടില്ല. ഒടുവിൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് നായർ നടന്നു. കുറുപ്പ് ആ ഇരിപ്പ് തന്നെ. നടുവേനലിൽ കടും വെയിലത്ത് ഒരു ഇടിവെട്ട് കേട്ട പോലെയായി കുറുപ്പിൻ്റെ നില. എന്ത്, എങ്ങനെ, എവിടെ നിന്ന്? വളരെ കാലം പുകഞ്ഞു പുകഞ്ഞ് ഒടുവിൽ നിശബ്ദമായി തീർന്ന ഒരു അഗ്നിപർവ്വതം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അടിവരെ ഇളകി, കുലുക്കത്തോട് കുലുക്കം, പുക ഉയർന്ന് ചീറ്റുന്ന തിരമാലകൾ. ആ വികാരാനുഭവം ഉൾക്കൊള്ളാനുള്ള വലിപ്പം തനിക്കില്ലെന്ന് അയാൾക്ക് തോന്നി. ഒരു വീർപ്പുമുട്ടൽ, തലചുറ്റൽ. അയാൾ ഇരിപ്പിൽ നിന്ന്

0: മറിഞ്ഞു വീണു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരമാണ്. പ്രണയത്തിന്റെ ഊർജപ്രവാഹത്താൽ മനോഹരമായ ഗാനങ്ങൾ നമുക്കിന്ന് സ്മൃതി മധുരത്തിൽ ആസ്വദിക്കാം. ആദ്യം കേൾക്കൂ യേശുദാസ് പാടിയ ഗാനം, കാണാമറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: പോലീസ്.
1: മിസ് സീമ,
2: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
2: ഹായ്.
4: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ചിത്രം തൃഷ്ണ.

0: പ്രിയ ശ്രോതാക്കളെ, സ്മൃതി മധുരമാണ് നാം കേട്ടത്. ആകാശവാണി, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇന്നീ പരിപാടിയിൽ കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
1: വളരെ വേഗതയേറിയ സ്ക്രീൻ ടൈമും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവുമുള്ള ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വളരെ ഉയർന്ന മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്നു. വീടിന് വെളിയിലുള്ള കളികളോ മറ്റ് ശാരീരിക ആയാസമോ ഇല്ലാത്തതും വൈകാരികമായ അസന്തുലിതാവസ്ഥയും അഥവാ ഇൻസ്റ്റെബിലിറ്റിയും കുട്ടികളെ ബാധിക്കുന്നുണ്ട്. യോഗ ഈ പ്രതിസന്ധികൾക്ക് ഉള്ള വളരെ നൈസർഗികമായ ഒരു പരിഹാരമാണ്. യോഗ സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായോ വീട്ടിൽ രക്ഷിതാക്കൾക്കൊപ്പമോ ഗ്രൂപ്പ് ആക്ടിവിറ്റിയായി ഒരുമിച്ച് ചെയ്യുന്നത് അവരിൽ താൽപര്യവും ടീം സ്പിരിറ്റും വികസിപ്പിക്കാൻ സഹായകമാണ്. യോഗാഭ്യാസങ്ങളെ പതിവ് അഥവാ തനത് ശൈലിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി, എന്നാൽ മൂല്യങ്ങൾ അഥവാ അടിസ്ഥാന തത്വങ്ങൾ മാറ്റാതെ, താൽപര്യജനകമാകത്തക്ക വിധം കളികളും മറ്റു വ്യായാമങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുകയുമാകാം. യോഗാസനങ്ങൾ കുട്ടികളുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി അഥവാ വഴക്കം, പേശീബലം, പോസ്ചർ അഥവാ ശരീരസ്ഥിതി, ഇമ്മ്യൂണിറ്റി എന്നിവ വളരെയധികം മെച്ചപ്പെടുത്തുന്നു. അലസത മാറ്റി ഉന്മേഷവും ഊർജവും നൽകുന്നു. പ്രാണായാമം, യോഗനിദ്ര, ധ്യാനം മുതലായവ മനസ്സിന് വ്യക്തത, നല്ല ഏകാഗ്രത, ഓർമ്മ, സർഗാത്മകത എന്നിവ നൽകി വൈകാരികമായ നിയന്ത്രണത്തിനും ഉത്കണ്ഠ, ഭയം മുതലായവ ഒഴിവാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ചിട്ടയായ ജീവിതശൈലി സ്വീകരിക്കാൻ അവർക്ക് യോഗ പ്രചോദനമാകും. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തന്നെ യോഗ പരിശീലനം ആരംഭിക്കാവുന്നതാണ്. പ്രാക്ടീസിന് ഏറ്റവും ഉചിതമായ സമയം രാവിലെ ആഹാരത്തിന് മുൻപാണ്. തുടക്കത്തിൽ സരളമായ ഡീപ് ബ്രീത്തിംഗ് എക്സസൈസ് പോലുള്ള ശ്വസന ക്രിയകളും വാമപ്പ് എക്സസൈസുകളും ചെറിയ സ്ട്രെച്ചിങ് വ്യായാമങ്ങളും ആനിമൽ പോസ്ചേഴ്സും എല്ലാം കുട്ടികളിൽ ഉത്സാഹവും കൗതുകവും കൊണ്ടുവരാൻ സഹായകമാണ്. ബലൂൺ ബ്രീത്തിംഗ്, മൂളുന്ന രീതിയിലുള്ള ഭ്രാമരി പോലുള്ള ശ്വസന ക്രിയകൾ മുതലായവയും ഉൾപ്പെടുത്താവുന്നതാണ്. കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി ശക്തി മെച്ചപ്പെടുത്തുന്നതിനും അലർജി പോലുള്ള ആവർത്തിച്ചു വരുന്ന പല ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗാവസ്ഥകളെ തടയുന്നതിനും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള അവസ്ഥകളിലും യോഗ വളരെ ഫലപ്രദമാണ്. യോഗാഭ്യാസങ്ങളോടൊപ്പം യോഗയിലെ ആഹാര രീതികളിൽ സരളമായത്, കുഞ്ഞുനാൾ മുതൽ ശീലിപ്പിക്കുന്നത്, വർണ്ണാഭമായ ഫാസ്റ്റ് ഫുഡ്, കൃത്രിമ ആഹാര പദാർത്ഥങ്ങളോടുള്ള അമിത ആസക്തി കുറയ്ക്കുവാനായും സഹായകമാണ്. ദിവസവും 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള യോഗ സെഷനുകൾ, വിശേഷിച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റികളായി ചെയ്യുന്നത് അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും ഭാവിയിലെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രചോദനമായും അതിനുള്ള ഒരു അടിത്തറയായും കൂടി സഹായിക്കുന്നു.
0: കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ. പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. സ്വന്തം രചനയിൽ അനിൽ പനച്ചൂരാൻ പാടിയൊരു ഗാനം, സംഗീതം നൽകിയത് ദീപാങ്കുരൻ, ചിത്രം തട്ടുംപുറത്ത് അച്യുതൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധി മാർഗത്തിലേക്ക് സ്വാഗതം. സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി തന്റെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്ത് അനുമതി പത്രം വാങ്ങണം എന്നതുൾപ്പെടെ പല കരിനിയമങ്ങൾ സർക്കാർ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടക്കുകയും ചെയ്തു. ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്താൽ മറ്റു നിയമങ്ങളിൽ ഇളവ് നൽകാം എന്ന ഉറപ്പിന്മേൽ ഗാന്ധിജി ഇന്ത്യക്കാരെ രജിസ്റ്റർ ചെയ്യിച്ചു. പിന്നീട് സർക്കാരിൻ്റെ വാക്ക് പാലിക്കേണ്ട ഊഴം. സർക്കാർ എന്തു ചെയ്തു? ഗാന്ധിജി ഇങ്ങനെ എഴുതുന്നു: 1908 തന്നെ ജനറൽ സ്മട്സ് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രാപ്തനായ നേതാവായി തീർന്നിരുന്നു. ഇന്ന് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ രാജ്യതന്ത്രജ്ഞന്മാരുടെ ഇടയിൽ തന്നെ ഒരു ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. ജനറൽ സ്മട്സ് പ്രാപ്തനായ ഒരു നിയമജ്ഞൻ എന്ന പോലെ തന്നെ പ്രാപ്തനായ ഒരു പടനായകനും ഭരണാധികാരിയുമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വളരെയേറെ രാജ്യതന്ത്രജ്ഞന്മാർ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും 1907 മുതൽ ഇന്ന് വരെ എല്ലായ്പ്പോഴും ജനറൽ സ്മട്സ് ആണ് ഗവൺമെന്റിന്റെ കടിഞ്ഞാൻ കൈവശം വെച്ച് പോന്നിട്ടുള്ളത്. ഇന്നും ആ രാജ്യത്ത് അദ്ദേഹത്തിന് നിസ്തുലമായ സ്ഥാനമാണുള്ളത്. ഞാൻ ദക്ഷിണാഫ്രിക്ക വിട്ടുപോന്നിട്ട് ഇപ്പോൾ 9 കൊല്ലമായി. ഇപ്പോൾ തെക്കേ ആഫ്രിക്കയിലെ ജനങ്ങൾ ജനറൽ സ്മട്സിന് എന്ത് പേരാണ് കൊടുത്തിട്ടുള്ളത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ പേര് ജാൻ എന്നാണ്. ദക്ഷിണാഫ്രിക്ക അദ്ദേഹത്തെ സ്ലിം ജാനി അഥവാ മെലിഞ്ഞ ജാനി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം വളരെ സമർത്ഥനും പക്ഷേ സ്ഥിരതയില്ലാത്തവനുമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിനു മാത്രം മനസ്സിലാകുന്നവയും പലപ്പോഴും ഇരുകക്ഷികൾക്കും തങ്ങൾക്കനുകൂലമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനാവുന്നവയും ആയതുകൊണ്ടും ജനറൽ സ്മട്സിനെ കരുതിയിരിക്കാൻ ധാരാളം ഇംഗ്ലീഷ് സുഹൃത്തുക്കൾ എന്നോട് ഉപദേശിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹം സന്ദർഭം വരുമ്പോൾ ഇരുകക്ഷികളുടെയും വ്യാഖ്യാനങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തമായൊരു വ്യാഖ്യാനം നൽകി ആ വാക്കുകളെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് ശരിയെന്നും തെറ്റുപറ്റിയത് തങ്ങൾക്ക് തന്നെയാണെന്ന് കക്ഷികൾക്ക് തോന്നുമാറ് അത്ര സമർത്ഥങ്ങളായ വാദങ്ങൾ കൊണ്ട് അവയെ നീതീകരിക്കുകയും ആ വാക്കുകളനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തു പോന്നു. ഞാനിനി പറയാൻ പോകുന്ന സംഭവങ്ങൾ സംബന്ധിച്ച് അവ നടന്ന കാലത്ത് ജനറൽ സ്മട്സ് ഞങ്ങളെ വഞ്ചിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്തിരുന്നു. ഇന്നും ഇന്ത്യക്കാർ ആ സംഭവത്തെ ഒരു വിശ്വാസ വഞ്ചന എന്ന നിലയ്ക്കാണ് വീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ആ ജനറലിൻ്റെ കൃത്യം മനഃപൂർവമായ ഒരു വിശ്വാസ വഞ്ചന അല്ലായിരിക്കാം. മനഃപൂർവമല്ലെങ്കിൽ അതിനെ വിശ്വാസ വഞ്ചന എന്ന് പറയാനും വയ്യ. 1913-14 കാലത്ത് ജനറൽ സ്മട്സുമായുള്ള എൻ്റെ പരിചയം വിദ്വേഷപൂർവമാണെന്ന് തോന്നിയിരുന്നില്ല. ട്രാൻസ്വാൾ ഗവൺമെന്റിന് തൃപ്തിയാകുമാറ് ഇന്ത്യക്കാരെങ്ങനെ ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തുവെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു. ഇനി ഗവൺമെന്റ് ഈ കരിനിയമം പിൻവലിക്കണം. അവരങ്ങനെ ചെയ്താൽ സത്യാഗ്രഹ സമരം അവസാനിച്ചു. ഇതിന് ഇന്ത്യക്കാർക്കെതിരായുള്ള എല്ലാ നിയമങ്ങളുടെയും അവസാനമെന്നോ എല്ലാ സങ്കടങ്ങളുടെയും പരിഹാരമെന്നോ അർത്ഥമില്ല. അതിന് ഇന്ത്യക്കാർ തങ്ങളുടെ നിയമാനുസൃതമായ പ്രക്ഷോഭം തുടർന്നു പോകണം. ഇന്ത്യക്കാർ ഏറ്റുവാങ്ങിയെങ്കിൽ അവരെ അപമാനിക്കുന്നതും ആദ്യം ട്രാൻസ്വാളിലും പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ മുഴുവനും അവരുടെ നാശത്തിന് കാരണമാകുമായിരുന്നതുമായ ആ കരിനിയമത്തിൻ്റെ ആകൃതിയിൽ വന്ന പുതിയതും അശുഭസൂചകവുമായ ഒരു മേഘത്തെ അകറ്റുവാൻ മാത്രമാണ് സത്യാഗ്രഹം പ്രയോഗിക്കപ്പെട്ടത്. ജനറൽ സ്മട്സ് ആകട്ടെ കരിനിയമത്തെ പിൻവലിക്കുന്നതിന് പകരം പുതിയൊരു മാർഗം കൈക്കൊണ്ടു. അദ്ദേഹം നിയമത്തെ നിയമഗ്രന്ഥത്തിൽ തന്നെ നിലനിർത്തുകയും സ്വേച്ഛാകൃതങ്ങളായ രജിസ്ട്രാക്കളികളെയും കരിനിയമമനുസരിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ച തീയതിക്ക് ശേഷം നൽകിയ സർട്ടിഫിക്കറ്റുകളെയും സാധൂകരിക്കുന്നതിനും സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ളവരെ ആ നിയമത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതും ഏഷ്യാറ്റിക് രജിസ്റ്റർ ചെയ്യാൻ വീണ്ടും വ്യവസ്ഥയുണ്ടാക്കുന്നതുമായ ഒരു പുതിയ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരേ ഉദ്ദേശത്തോടു കൂടിയ രണ്ട് നിയമങ്ങൾ നടപ്പിൽ വന്നു. പുതുതായി വരുന്ന ഇന്ത്യക്കാരും
രജിസ്റ്റർ ചെയ്യുവാൻ പിന്നീട് അപേക്ഷിക്കുന്നവരും ഈ കരിനിയമത്തിന് വിധേയരാവുകയും ചെയ്തു. ഈ ബിൽ വായിച്ചപ്പോൾ ഞാൻ അമ്പേ പകച്ചുപോയി. എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ മുഖത്തു നോക്കുക എന്നതോർത്ത് ഞാൻ വശംവദനായി. ആ അർദ്ധരാത്രിയിലെ സമ്മേളനത്തിൽ വെച്ച് എന്നെ കഠിനമായി ആക്ഷേപിച്ച പത്താന് ഇതാ ഒരസൽ സദ്യ. എന്നാൽ ഈ അടി സത്യാഗ്രഹത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ ഇളക്കുന്നതിന് പകരം അതിനെ കൂടുതൽ പ്രബലമാക്കി തീർക്കുന്നതേയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേ തീരൂ. ഞാൻ ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. പുതിയ സ്ഥിതി ആ കമ്മിറ്റിക്ക് വ്യക്തമാക്കി. അംഗങ്ങളിൽ ചിലർ വല്ലാതെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ വരട്ടെ, ഞങ്ങൾ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വല്ലാത്ത ശുദ്ധനാണെന്നും ആര് പറയുന്നതും വിശ്വസിച്ചു പോകുന്നുവെന്നും. സ്വന്തം കാര്യങ്ങളിലാണ് നിങ്ങളിങ്ങനെ ശുദ്ധനാകുന്നതെങ്കിൽ സാരമില്ല, പക്ഷേ പൊതുകാര്യങ്ങളിലുള്ള ഈ ശുദ്ധത കാരണം ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മൊത്തം കഷ്ടപ്പെടേണ്ടി വരുന്നു. നമ്മുടെ ജനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് പോലൊരു ഉണർവ് ഇനി ഉണ്ടാകുക വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്കാരായ നാം എന്ത് തരക്കാരാണെന്ന് നിങ്ങൾക്കറിയാം. അവരുടെ ക്ഷണികമായ ഉത്സാഹത്തെ അതാദ്യം പൊന്തി വരുമ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തണം. താൽക്കാലികമായ ആ വേലിയേറ്റത്തെ ഉപയോഗപ്പെടുത്താഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു. ഈ പരിഹാസവാക്കുകളിൽ വിദ്വേഷമില്ലായിരുന്നു. മറ്റു സന്ദർഭങ്ങളിലും എന്നോട് ഇത്തരം വാക്കുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു, ശരി, നിങ്ങൾ ശുദ്ധത എന്ന് പറയുന്നത് എൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. അത് ശുദ്ധതയല്ല, വിശ്വാസമാണ്. നമ്മുടെ സഹോദരന്മാരെ വിശ്വസിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തൻ്റെയും നിങ്ങളുടെയും എൻ്റെയും കടമയാണ്. ഇനി വാസ്തവത്തിൽ അതിൻ്റെ ഒരു ദോഷമാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ എന്നെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ ഗുണങ്ങളോടും അതിലൊട്ടും കുറയാത്ത ദോഷങ്ങളോടും കൂടിയാവണം. എങ്കിലും ഇന്ത്യക്കാരുടെ ഉത്സാഹം താൽക്കാലികമായൊരു തിളപ്പ് മാത്രമാണെന്ന് എനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളും ഞാനുമൊക്കെ ഇന്ത്യക്കാരാണെന്ന് ഓർക്കണം. എൻ്റെ ഉത്സാഹത്തെപ്പറ്റി നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഞാനത് ഒരു അപമാനമായി കരുതും. നിങ്ങളും നിങ്ങളുണ്ടാക്കാൻ നോക്കുന്ന ഈ സാമാന്യ നിയമത്തിന് താന്താങ്ങളെ അപവാദങ്ങളായി കരുതേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതില്ലെങ്കിലോ മറ്റുള്ളവരും നിങ്ങളെപ്പോലെ ദുർബലന്മാരാണെന്ന് കരുതുന്നു എന്ന അപരാധമാണ് നിങ്ങൾ ഇന്ത്യക്കാരോട് ചെയ്യുന്നത്. ഇതുപോലുള്ള മഹാസമരങ്ങളിൽ ഏത് കാലത്തുമുണ്ട് ഉയർച്ചയും താഴ്ചയും. എതിർകക്ഷിയുമായുള്ള നിങ്ങളുടെ സന്ധി എത്ര സ്പഷ്ടമായാലും അയാൾ വിശ്വാസവഞ്ചന ചെയ്യുന്നത് തടയാൻ എന്തുണ്ട്? നമ്മളിൽ പലരും പ്രോനോട്ടുകൾ എഴുതി കൊടുക്കാറുണ്ടല്ലോ. ഒരാൾ ഒരു രേഖയിൽ ഒപ്പുവെക്കുന്നതിനേക്കാൾ സ്പഷ്ടമായും സംശയരഹിതമായും വേറെ എന്തുണ്ട്? എന്നിട്ടും അവർക്കെതിരായി അന്യായം കൊടുക്കണം. അവർ അന്യായത്തെ എതിർക്കും, എല്ലാത്തരം വാദങ്ങളും കൊണ്ടുവരും. അവസാനം വിധിയും ജപ്തി വാറണ്ടുമായി. ഇത് നടത്താൻ ധാരാളം സമയം

0: വേണം, ബുദ്ധിമുട്ടുകളും സഹിക്കണം. ഇത്തരം കുപ്രസിദ്ധമായ പെരുമാറ്റം ആവർത്തിക്കുകയില്ല എന്ന് ആർക്കാണ് ഉറപ്പു നൽകാൻ കഴിയുക? അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യത്തെപ്പറ്റി ക്ഷമയോടെ ആലോചിക്കുവാൻ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. സമരം വീണ്ടും ആരംഭിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്ന്, അതായത് മറ്റുള്ളവരുടെ നടപടി എങ്ങനെയായാലും വേണ്ടില്ല, ഓരോ സത്യാഗ്രഹിക്കും സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കണം. നാം നമ്മോട് തന്നെ സത്യസന്ധരാവുകയാണെങ്കിൽ മറ്റുള്ളവരെ കഴിവില്ലാത്തവരായി കാണപ്പെടുകയില്ലെന്നും അവർ ദുർബലരാണെങ്കിൽ തന്നെ നമ്മുടെ ഉദാഹരണം കണ്ട് അവർ പ്രബലരാക്കപ്പെടുമെന്നും വിചാരിക്കുകയാണ് വേണ്ടത്. സമരം തുടരുന്നതിനെപ്പറ്റി സദുദ്ദേശപൂർവം സംശയാലുക്കളായിരുന്നവരെ സമാശ്വസിപ്പിക്കാൻ ഇത് പര്യാപ്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് ഇക്കാലത്ത് മിസ്റ്റർ കെല്ലൻബാക്ക് തൻ്റെ സുനിശ്ചിത അഭിപ്രായത്തെ കഴിയുന്നതും കുറച്ചു വാക്കുകളിൽ പറഞ്ഞ് കഷ്ടപ്പാടിലും നമ്മളോട് ചേർന്ന് നിന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ദൗർബല്യമോ സമരത്തിൻ്റെ അവസാന ഫലത്തെപ്പറ്റി സംശയമോ പ്രകടിപ്പിച്ച ഒരൊറ്റ സന്ദർഭവും ഞാൻ ഓർക്കുന്നില്ല. കോളുള്ള വെള്ളത്തിൽ ചുക്കാൻ പിടിക്കുന്നത് തുടരുവാൻ യൂസഫ് മിയാൻ തയ്യാറാവാത്ത ഒരു കാലം വന്നു. ഞങ്ങളെല്ലാം ഏകകണ്ഠേന കച്ചാലിയയെ ഞങ്ങളുടെ നായകനായി സ്വീകരിച്ചു. അന്ന് മുതൽ അവസാനം വരെ അദ്ദേഹം തെല്ലും പിന്തിരിയാതെ ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചു. തൻ്റെ സ്ഥാനത്ത് മറ്റാരെയും അധീരനാക്കുമായിരുന്ന കഷ്ടപ്പാടുകളെ അദ്ദേഹം നിർഭയം സഹിച്ചു. സമരം പുരോഗതി പ്രാപിച്ചപ്പോൾ ജയിലിൽ പോവുക എന്നത് ചിലർക്ക് തുലവും സുഖകരവും വേണ്ട പോലെ നേടിയ വിശ്രമ മാർഗവും, എന്നാൽ പുറത്തിരുന്ന് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നോക്കി പല ഏർപ്പാടുകൾ ചെയ്ത് എല്ലാ തരത്തിലുമുള്ള ആളുകളുമായി ഇടപെടുക എന്നത് അത്യന്തം ദുഷ്കരവുമായി തീർന്ന ഒരു ഘട്ടം വന്നു. കച്ചാലിയുടെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനി ഒരു ഭജനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ആകാശവാണി
5: സഞ്ചാരി.
6: സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ എല്ലാരും? ഭാഷയെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഭാഷയുടെ വികാസ പരിണാമങ്ങളെ കുറിച്ച് അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ ഇപ്പൊ തന്നെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോരാ. കോട്ടയം നാട്ടകത്തുള്ള അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിലേക്ക്.

0: ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ മുൻ സെക്രട്ടറി അജിത് കെ ശ്രീധർ സാർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സാർ, ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
1: സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സർക്കാരിന്റെ തന്നെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഇങ്ങനൊരു അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിർമ്മിക്കാൻ ആശയം ഉടലെടുത്തത് 2020 ഫെബ്രുവരി മാസത്തിലാണ്. അതിന് കാരണമായത് അക്ഷരം നഗരിയാണ് കോട്ടയം. ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും എല്ലാം വളർച്ചയുടെ കാതലായ മലയാളം അച്ചടിയുടെ ആരംഭം കോട്ടയത്താണ്. മലയാള ലിപികൾ ഇപ്പം നമ്മൾക്ക് കാണുന്ന തരത്തിലുള്ള അച്ചടിയിലെ സാങ്കേതിക വിദ്യയിലേക്ക് കടന്നത് കോട്ടയത്താണ്. അക്ഷരനഗരി എന്ന പേര് കോട്ടയത്തിനുണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് ഭാഷയുമായി ബന്ധപ്പെട്ടും സാഹിത്യവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ്, പ്രധാനപ്പെട്ട മലയാളത്തിലെ പഴയ രണ്ട് പത്രങ്ങൾ, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, നിരവധി പബ്ലിഷിക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ട് അപൂർവമായൊരു മ്യൂസിയം കോട്ടയത്ത് നിർമ്മിക്കണമെന്ന് സംസ്ഥാന സർക്കാരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏറ്റെടുക്കണമെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി അതുപോലെ മുഖ്യമന്ത്രി സംഘത്തോട് നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘം ചുമതല ഏറ്റെടുത്തത്. നമ്മുടെ ഭാഷയുടെ വളർച്ച, അതെങ്ങനെ നമ്മൾ സംവേദനത്തിന് വേണ്ടി വാമൊഴിയായിരുന്നു എങ്ങനെ വരമൊഴിയിലേക്ക് കൊണ്ടുവന്നു, നമ്മളുടെ മലയാള ലിപി എങ്ങനെ വികസിച്ചു വന്നു എന്നതും നമ്മുടെ ഭാഷ എങ്ങനെ വികസിച്ചു വന്നു എന്നതുമാണ്, അച്ചടിയിലേക്ക് എങ്ങനെ പരിവർത്തനപ്പെട്ടു എന്നും, അത് എങ്ങനെ ആധുനികമായ രീതിയിൽ ഇപ്പം യൂണിക്കോഡിലേക്ക് എങ്ങനെ നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്ന തരത്തിൽ ക്ഷമതയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതുമാണ് ഈ മ്യൂസിയത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത്. അതോടൊപ്പം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഈ മ്യൂസിയം നിർമ്മാണം ഏറ്റെടുത്ത സംഘത്തിൻ്റെ ചരിത്രം ഇവിടെ ഒരു ഗ്യാലറിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2, 3, 4 എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലൂടെ ശേഷിക്കുകയാണ്. അത് ഉടനെ തന്നെ പൂർത്തിയാക്കാൻ, 1 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ ഘട്ടം കൂടെ പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഭാഷകളിൽ 48 ഭാഷകൾ, പ്രാചീന ഭാഷകളുടെ ലിപികൾ എങ്ങനെ വളർന്നു വന്നുവെന്നും മലയാളത്തിൻ്റെ സാഹിത്യം, കവിതാ സാഹിത്യം, ഗദ്യസാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ഒക്കെ രേഖപ്പെടുത്തുന്ന 8 ഗ്യാലറികൾ ഇനി വരാനുണ്ട്. അതോടൊപ്പം നമ്മുടെ ഗോത്രഭാഷകൾ, ഇപ്പം കേരളത്തിലെ 36 ഗോത്രഭാഷകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ ഗോത്രഭാഷകളെ കൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളതും കൂടെ ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ 22 ദ്രാവിഡ ഭാഷകളെ കുറച്ച് വിശദമായി പ്രതിപാദിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇതെല്ലാം വരുംകാലത്ത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനൊരു ഗുണകരമാകുന്ന ഒരു ലൈബ്രറി, അതുപോലെ ഒരു റിസർച്ച് സെൻറ്റർ, ഇതെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഭാഷയ്ക്ക് ഇങ്ങനൊരു മ്യൂസിയം.
0: ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചത്, ഇവിടെ മറ്റ് മ്യൂസിയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാഴ്ച പരിമിതിയുള്ളവർക്ക് ബ്രെയിലി ലിപിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ചിട്ട് വീഡിയോ ഡ്യൂറേഷൻ ആണെങ്കിൽ നോക്കിയാൽ ഒരു 1 സെക്കൻഡ് അങ്ങനെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിലാണ്. അങ്ങനെയുള്ള ഒരു ആശയം അത് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഒരു
1: ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വസ്തുവാണ് ഭാഷ. ഞങ്ങൾ നിരവധി മ്യൂസിയങ്ങളെ, അതുപോലെ തന്നെ ഇത് ഞങ്ങൾ മുൻഗാമികൾ നടത്തിയിരിക്കുന്ന പല പ്രവർത്തനങ്ങൾ കണ്ടെങ്കിലും എങ്ങനെയാണ് ഇത്

വികസിമൈസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വലിയ ചോദ്യം അല്ലെ ഒരു പ്രഹേളിക ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ പരിഹരിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയിൽ കൂടി ഇത് പ്രദർശിപ്പിക്കാം എന്നുള്ള ഒരു കണ്ടെത്തലോടുകൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ബോർഡുകൾ, അതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ തന്നെ 3D ആനിമേഷൻ പിക്ചറുകൾ, അതായത് നമ്മൾ സാധാരണ മ്യൂസിയങ്ങളിൽ ടാഞ്ചബിളായ മ്യൂസിയങ്ങളാണെങ്കിൽ ഇത് ഇൻടാഞ്ചിബിൾ വസ്തുക്കളെ മുമ്പോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഭാഷ ഉണ്ടായതെന്നുള്ളതിന് ശാസ്ത്രം പറയുന്നത് FOXP2 ജീനിൻ്റെ ഒരു മ്യൂട്ടേഷൻ ആണ് പറയുന്നത്. അതുകൊണ്ട് 27 ലക്ഷം വർഷം മുമ്പ് തുടങ്ങുന്ന ആ ഒരു വലിയ പ്രവർത്തനമാണ് പറയുന്നത്. അത് നമ്മൾ ഒരു വീഡിയോ ആനിമേഷനിൽ കൂടിയാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ അത് ഭാഷ എങ്ങനെ മ്യൂസിയമൈസ് ചെയ്യുന്നുള്ള ചോദ്യത്തിനുള്ളൊരു മറുപടി കൂടിയായിരുന്നു ഇതിൻ്റെ ടെക്നോളജി, ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുക എന്നുള്ളത്. അത് കേരളത്തിലെ മ്യൂസിയങ്ങൾ, ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ കേരളത്തിലെ മ്യൂസിയങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ മ്യൂസിയം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ മ്യൂസിയം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരത്തെയും, വരുന്ന ആളെ തന്നെ അയാളുടെ ഭാഷയും അയാളുടെ സംസ്കാരത്തെയും ഇവിടെ അയാൾ തന്നെ അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.

0: നമ്മളോടൊപ്പം ഈ മ്യൂസിയത്തിൻ്റെ വിശദമായ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള രതീഷ് സി ഉണ്ട്. നമസ്കാരം.
1: നമസ്കാരം.
0: തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ അക്ഷരം മ്യൂസിയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്?
1: കോട്ടയത്തേക്ക് എത്തുന്നതിന് 4.5 കിലോമീറ്റർ മുമ്പായിട്ടാണ് അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതായത് കോട്ടയം KSRTC നിന്ന് നാട്ടകം അക്ഷര മ്യൂസിയത്തിലേക്ക് ഏകദേശം 4.5 കിലോമീറ്ററാണ് ദൂരം. ചങ്ങനാശ്ശേരി കോട്ടയം റോഡ് സൈഡ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് നോക്കിക്കാണാൻ പറ്റുന്ന രൂപത്തിലാണ് മ്യൂസിയം നിൽക്കുന്നത്.
0: നമ്മൾ ഈ മ്യൂസിയത്തിൽ എത്തി അത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻട്രൻസിന്റെ കൗണ്ടർ ഉണ്ട്. എത്ര ഫീ ആണ് നമുക്ക് ഇവിടെ ഇതിലെ അകത്തേക്ക് കയറാൻ വേണ്ടി ഈടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം.
1: അക്ഷര മ്യൂസിയത്തിൽ പൊതുവെ ചെറിയ രീതിയിലുള്ള ഒരു ഫീസാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൽ മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് കുട്ടികൾ വരുന്ന സമയത്ത് 20-ൽ കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് ആ 30 രൂപയിൽ നിന്ന് 20% കൂടെ കിഴിവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് 200 രൂപയും അതുപോലെ വിദേശികളായ കുട്ടികൾക്ക് 100 രൂപയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്.
0: അപ്പൊ നമുക്ക് അകത്തോട്ട് പോയാലോ.
1: ആദ്യം തന്നെ നമ്മളൊരു കഥ പറയുന്ന പോലെയാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് മനുഷ്യ ഭാഷ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി ഏത് ഘട്ടത്തിലാണ് കൈവരുന്നത് എന്നുള്ള ഒരു ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് മ്യൂസിയത്തിലേക്ക് കയറുന്നത്. പൊതുവെ നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചു വരുന്ന പോലെ മനുഷ്യപരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ ആസ്ട്രലോപിത്തേക്കസിൽ നിന്നും ഹോമോ സാപ്പിയൻസ് വരെയുള്ള ഒരു ഘട്ടമുണ്ട്. ഹാബിലീസ്, ഇറക്ടസ്, നിയാണ്ടർത്താൽസ് ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി കൈവരുന്നത്. മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റും വോക്കൽ കോഡ് ഡെവലപ്മെന്റും ഒക്കെ സാധ്യമാവുന്നത് ഈ ഘട്ടത്തിലാണ്. അത് പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അധ്വാനം എന്നുള്ളൊരു ഘടകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഭാഷയുടെ രൂപീകരണത്തിൽ നമ്മൾ ഉള്ളടക്കം ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ FOXP2 ജീൻ എന്നുള്ള ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അത് ആ മ്യൂട്ടേഷൻ ഭാഷാ ജീനായിട്ടുള്ള FOXP2 മ്യൂട്ടേഷൻ പ്രധാനമായും സംസാരശേഷി മനുഷ്യരിൽ കൈവന്നു ചേരാൻ ഘടകമായി തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ മനുഷ്യ ഭാഷയുടെ ഉൽപ്പത്തിയിൽ നിന്നാണ് നമ്മൾ തുടക്കം കയറി വരുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു 360 വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നു.

0: ഇനി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗാലറിയിലേക്ക് പോവാം അല്ലേ?
1: ആദ്യത്തെ ഗാലറി വരുന്നത് ഈ കണ്ടന്റിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഓറൽ ട്രഡീഷനിൽ നിന്ന് എങ്ങനെയാണ് റിട്ടൺ ട്രഡീഷൻ ആരംഭിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഒമ്മൊഴിയിൽ നിന്ന് വരയിലേക്ക് എന്നുള്ളതാണ് ആ ഗാലറിയുടെ. ഞങ്ങളൊക്കെ പഠിച്ചു പോരുന്നത് ചിത്രലിപികളെ കുറിച്ചാണെങ്കിൽ ഈ മ്യൂസിയത്തിനകത്ത് ഒന്നും കൂടെ പിറകിലേക്ക് പോയിക്കൊണ്ട് റോക്കാട്ട് അല്ലെങ്കിൽ ചിത്രകല ഗുഹാചിത്രങ്ങൾ എന്ന രൂപത്തിൽ അവിടുന്ന് മുതൽ ഒരു ഏകദേശം ഒരു 40,000 വർഷങ്ങൾ മുമ്പ് മുതലുള്ള ഒരു ചരിത്രത്തെയാണ് ഒന്നാം ഗാലറിയിൽ അടയാളപ്പെടുത്തുന്നത്. പ്രധാനമായും ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് പിക്ടോഗ്രാഫ്, പെട്രോഗ്ലിഫ്, ജിയോഗ്ലിഫ് എന്ന രൂപത്തിലൊക്കെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രാധാന്യമേറിയതും പഴക്കമേറിയതുമായിട്ടുള്ള ഗുഹാചിത്രമാണ് ഷോവിയിലെ. അത് തെക്കൻ ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അൾട്ടാമിറ സ്പൈനിലാണ് സ്ഥിതി

ചെയ്യുന്നത്. പിന്നെ ലാസ്കോ, ലാസ്കോയും ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഗുഹാചിത്ര കല നമുക്ക് കാണാൻ സാധിക്കുന്നത് മധ്യപ്രദേശിലെ ഭിംബേഡ്കയിലാണ്. ഭിംബേഡ്കയിലും ലോകത്തുള്ള മറ്റു ഗുഹാചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കൂട്ടം ക്രൗഡ് ഹണ്ടിങ് നടത്തുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് ഭിംബേഡ്കയിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ പ്രധാനമായിട്ട് പിക്ചോഗ്രാഫ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. മറയൂരിൽ തന്നെ 8-9 സൈറ്റുകൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ ആട്ടള, മാനള, എഴുത്തള തുടങ്ങി ഒരുപാട് സൈറ്റുകൾ നിലനിൽക്കുന്നുണ്ട്. ആ സൈറ്റുകളൊക്കെ മ്യൂസിയത്തിനകത്ത് റെപ്ലിക്ക രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലോകത്തെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാചിത്രമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ. എടക്കൽ ഗുഹാചിത്രം പിക്ചോഗ്രാഫിക് എൻഗ്രേവിങ്സ് അല്ല അതിനകത്ത്, അത് കൊത്തുവരകളാണ്. മറയൂരിലത് ചിത്രങ്ങളാണെങ്കിൽ എടക്കലത് കൊത്തു ചിത്രങ്ങളാണ്. ആ രൂപത്തിൽ അതിനൊരു വ്യത്യാസവും അതൊക്കെ നമ്മൾ ഒന്നാം ഗാലറിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലൊക്കെ എന്ന സമയത്ത് അവിടെ ഏറ്റുകൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രമുണ്ട്. അത് ചെങ്കൽപ്പാറയിൽ കാളയുടെ രൂപത്തിലുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അതെല്ലാം അതിനകത്ത് ഒന്നാം ഗാലറിക്കകത്ത് നമ്മൾ ഗുഹാചിത്രം എന്ന രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് വരുന്നത് ചിത്രലിപികളാണ്. ചിത്രലിപികൾ നമുക്കറിയാം, ലോകത്തെ പ്രധാനപ്പെട്ട കുനിഫോം, ഹീറോഗ്ലിഫിക്സ്, ഇൻഡസ്, ചൈനീസ് ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ചിത്രലിപികളിൽ ഇപ്പോൾ ക്യുനിഫോമിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് ലോകത്തെ പ്രസിദ്ധമായിട്ടുള്ള കാവ്യം എന്നറിയപ്പെടുന്ന ഗിൽഗമേഷിൻ്റെ ഇതിഹാസ കാവ്യത്തിൻ്റെ ഒരു റെപ്ലിക്ക മോഡൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറോഗ്ലിഫിക്സിലേക്ക് വരുന്ന സമയത്ത് റോസറ്റ സ്റ്റോൺ, ഈജിപ്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള റോസറ്റ സ്റ്റോൺ, റോസറ്റ സ്റ്റോൺ വായനയിലൂടെയാണ് ആദ്യമായി ഹീറോഗ്ലിഫിക്സ് ലോകത്തിന് മുമ്പിൽ തെളിവായി വരുന്നത്. പിന്നീട് ഇൻഡസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ധോളവീര സൈൻ ബോർഡ് ഗാലറിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൈനീസിൻ്റെ മോഡലുകൾ വരുന്നു. ഈ രൂപത്തിലാണ് ഒന്നാം ഗാലറി പൂർണ്ണമാകുന്നത്.

0: ഇനി അപ്പോ അടുത്ത ഗാലറിയിലേക്ക് പോവാല്ലേ. ഈ ഗാലറിയുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പേരിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു.
1: രണ്ടാമത്തത് വരയിൽ നിന്ന് എഴുത്തിലേക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ ഗാലറി. രണ്ടാമത്തെ ഗാലറി പൊതുവെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ലിപികളുടെ ഒരു ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ ലിപികളുടെയൊക്കെ ഒരു മാതാവ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ബ്രാഹ്മി ലിപിയാണ്. അത് 3rd BC നമ്മുടെ അശോക പീരിയഡിൽ രൂപപ്പെട്ടു വരുന്ന ബ്രാഹ്മി ലിപി. ആ ബ്രാഹ്മി ലിപിയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ മലയാളം വരെയുള്ള ലിപികളുടെ ഒരു അടയാളപ്പെടുത്തലാണ് രണ്ടാം ഗാലറി ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ലിപി വായനയുടെ ചരിത്രം എന്നുള്ള രൂപത്തിൽ ഒരു ഡിജിറ്റൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഓരോ ലിപികളും വായിച്ചെടുത്തത് എന്നുള്ളതിൻ്റെ ചരിത്രം കൂടെ ഉൾപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ്. ബ്രാഹ്മി ലിപിയോടൊപ്പം തന്നെ രൂപപ്പെടുന്ന ഒരു കണ്ടെടുക്കപ്പെട്ട ഒരു ലിപിയാണ് ഖരോഷ്ടി ലിപി. ഖരോഷ്ടി ലിപിയും ബ്രാഹ്മി ലിപി ഏകദേശം ഒരേ നൂറ്റാണ്ടിൽ വരുന്നതാണ്. പക്ഷെ ഖരോഷ്ടി ലിപി പിന്നീട് ഉപയോഗിക്കാതാവുകയും ബ്രാഹ്മി ലിപി തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മി ലിപിക്ക് ഉദാഹരണമായിട്ട് ലുംബിനി സ്തംഭം ലിഖിതത്തിൻ്റെ ഒരു മോഡല് മ്യൂസിയത്തിനകത്ത് റെപ്ലിക്ക നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ കിടന്ന സമയത്ത് ബട്ടിപ്രോലു ലിഖിതം പോലെ നിലമ്പൂർ എഴുത്തുകല്ല് തുടങ്ങിയ ലിഖിതങ്ങളുടെയൊക്കെ മോഡല് റെപ്ലിക്കകൾ ഗാലറിക്കകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഷബാസ്ഗഡി ലിഖിതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ബ്രാഹ്മി ലിപികളുടെ ഡെവലപ്മെന്റിനെ രണ്ടായി തിരിക്കാം. ഒന്ന് തെക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും വടക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും നമുക്കറിയാം. നോർത്തേൺ ഇന്ത്യയിൽ പിന്നീട് ശാരദ ലിപിയായും ലന്ത ലിപിയായും നക്രി ലിപിയായും ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്നൊരു കാറ്റഗറി വരുന്നു. നമ്മുടെ സതേൺ ഇന്ത്യയിൽ ഗ്രന്ഥ അതുപോലെ തന്നെ വട്ടെഴുത്ത് കോലെഴുത്ത് മലയാൻമ ആര്യെഴുത്ത് തുടങ്ങി മറ്റൊരു ഡെവലപ്മെന്റ്സും കാണുന്നു. അങ്ങനെ ലിപി രണ്ടായി അടയാളപ്പെടുത്തപ്പെടുന്നു. അതുപോലെ തന്നെ വട്ടെഴുത്തിൻ്റെ മാതൃകകൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശിലാശാസനമായിട്ടുള്ള തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. വാഴപ്പള്ളി ശാസനം അതുപോലെ ജൂതശാസനം എന്നിവ ഈ ഗാലറിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കോലെഴുത്താണ്. കോലെഴുത്തിൻ്റെ ആർത്താറ്റ് പടിയോല കോലെഴുത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചെമ്പ് ഫലകം അത് ഗാലറിക്കകത്ത് റെപ്ലിക്ക രൂപത്തിൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ എഴുത്ത് പ്രതലങ്ങളും എഴുത്തു ഉപകരണങ്ങളും അത് അതിൻ്റെ ഒറിജിനൽ സഹിതം പാപ്പിറസും ഭോജ്പത്രയും നാരായവും താളിയോലയും എല്ലാം അതിൻ്റെ ഒറിജിനൽ സഹിതം ഗാലറിക്കകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അക്ഷര മ്യൂസിയത്തിൻ്റെ മൂന്നാമത്തെ ഗാലറി എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് എന്നുള്ളതാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആധുനികതയുടെ ഒരു കടന്നുവരവിന് ശേഷം അച്ചടി സാങ്കേതികവിദ്യ എങ്ങനെയാണ് നമ്മുടെ എഴുത്തിലും ലിപികളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഗാലറി. ലോകത്തുള്ള പ്രധാനപ്പെട്ട അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന ഗാലറി. അപ്പം അതൊക്കെ മലയാളം അച്ചടിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മലയാളം അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട കൃതി എന്നുള്ള നിലയ്ക്ക് ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തസ് മലബാറിക്കാസിൻ്റെ ഒരു റെപ്ലിക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം അക്ഷരം പൂർണ്ണമായി ഒരു ഗ്രന്ഥത്തിൽ ആദ്യമായി അടിച്ചു വരുന്നത് സംക്ഷേപ യഥാർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ആ പുസ്തകത്തിൻ്റെയും റെപ്ലിക്ക ഇവിടെ കാണാൻ കഴിയും. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ 1824 ബെഞ്ചൻ പീരിയഡ് നേതൃത്വത്തിൽ ആണ് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന് പറയുന്ന പുസ്തകം ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസ്സിൽ വെച്ച് അച്ചടിക്കുന്നുണ്ട്. അതൊരു ചരിത്രമാണ്. അത് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ റെപ്ലിക്കയും നമുക്ക് ഈ ഗാലറിക്കകത്ത് കാണാൻ കഴിയും. പിന്നീട് വരുന്നത് കേരളത്തിലെ അച്ചടിശാലകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ്. കേരളത്തിൽ 1500 മുതൽ അച്ചടിശാലകൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഡോക്ട്രിന ക്രിസ്റ്റം എന്ന് പറയുന്ന കേരളത്തിൽ ആദ്യമായി തമിഴ് ഭാഷയിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം അത് 1500 അച്ചടിക്കപ്പെടുന്നത്. ആ പുസ്തകം കൊല്ലത്ത് ഒരു അച്ചടിശാലയിലാണ് അച്ചടിക്കുന്നത്. അങ്ങനെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് വരെയുള്ള അച്ചടിശാലകളുടെ ഒരു ബൃഹത് ചരിത്രമാണ് അതിനകത്ത് പറയുന്നത്. പിന്നീട് പ്രസാധനം എന്നുള്ള ഒരു ടൈറ്റിലിനകത്ത് പുസ്തക പ്രസാധന ചരിത്രവും പാഠപുസ്തകങ്ങളുടെ ചരിത്രവും പത്രമാസികകളുടെ ചരിത്രവും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നീട് കാലിഗ്രഫിയുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. പിന്നെ കവർ ഡിസൈനിങ്ങിൻ്റെ ചരിത്രം, ലിപി പരിഷ്കരണത്തിൻ്റെ ചരിത്രം, അതോടൊപ്പം തന്നെ യുണീകോഡിൻ്റെ ചരിത്രം. ഇത്രയും ആണ് മൂന്നാം ഗാലറിയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാവുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ചരിത്രം, കേരളത്തിലെ സാക്ഷരതാ പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം സാക്ഷരതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർണറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആനിമേഷൻ വീഡിയോയും ഇവിടെ നമുക്ക് കാണാനാവും. പിന്നീട് വരുന്ന സമയത്ത് നമ്മൾ മലയാളമല്ല മലയാളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കോർണറിലേക്കാണ് പോകുന്നത്. അവിടെ വ്യത്യസ്ത വരമൊഴി മലയാളങ്ങൾ, ശാസന ഭാഷ, അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകൾ, പിന്നീട് വരുമ്പോൾ ഗോത്ര ഭാഷകൾ, ഈ രൂപത്തിലാണ് അടയാളപ്പെടുത്തി പോകുന്നത്. കേരളത്തിലുള്ള 36 ഗോത്രഭാഷകളെയും വീഡിയോ ഓഡിയോ സഹിതം നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും.
2: ഈ നാലാമത്തെ ഗാലറിയുടെ പ്രത്യേകത എന്താണ്?
1: നാലാമത്തെ ഗാലറിയെ സംബന്ധിച്ച് അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഒരു ചരിത്രം എന്നുള്ളതിലേക്കാണ് അടയാളപ്പെടുത്തുന്നത്. അച്ചടിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അത് സഹകരണ മേഖലയിൽ എഴുത്ത് കൂട്ടായ്മ എന്നുള്ള രൂപത്തിൽ ലോകത്തെവിടെയും കാണാത്ത രൂപത്തിലൊരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടുകയാണ് 1945. അതിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നറിയപ്പെടുന്ന പഴയകാല സാഹിത്യകാരന്മാരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹിത്യശാഖയാണ്. അതിൻ്റെ ഒരു ചരിത്രം എന്നുള്ള രൂപത്തിൽ, അതായത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കാലത്തെ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം കൂടിയാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ശബ്ദ ശേഖരം, എഴുത്തുകൾ, അതുപോലെ തന്നെ ഒപ്പ്, ആ രൂപത്തിൽ എല്ലാം ആ ഗാലറിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും.
0: ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വേൾഡ് മാപ്പാണുള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മളൊരു രാജ്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സുഡാൻ, അപ്പോൾ നോക്കിയാൽ അവിടുത്തെ ഭാഷ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്തോനേഷ്യയാണ് സെലക്ട് ചെയ്യുന്നത്, അവിടുത്തെ ഭാഷ അറിയാം അല്ലേ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റും അല്ലേ.
1: അതെ അതെ, ഇപ്പൊ ഭാഷയൊക്കെ സംബന്ധിച്ച് പഠിക്കുന്ന ഗവേഷകർക്കൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഓരോ ഭാഷകളുടെയും വിവരങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത രൂപത്തിൽ ഇവിടെ ഉൾച്ചേർത്തിട്ടുണ്ട്. ലോകഭാഷ ഗാലറി എന്നുള്ള രൂപത്തിൽ വരുന്ന ഓരോരുത്തർക്കും കണ്ട് ടച്ച് ചെയ്ത് ഓരോ രാജ്യങ്ങളിലെ ഭാഷകളും അതിൻ്റെ വിവരങ്ങളും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്.
2: ഈ മ്യൂസിയത്തിന് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളത്?
1: അക്ഷര മ്യൂസിയത്തിൻ്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് തിയേറ്റർ ഹോളോഗ്രാം സംവിധാനമാണ്. അതിനകത്ത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 60 സീറ്റ് തിയേറ്റർ ഒരുക്കുകയും അതിനകത്ത് അക്ഷര മ്യൂസിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളുടെ ഡോക്യുമെന്ററി ശേഖരം തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഒരു ഹോളോഗ്രാം സംവിധാനമുണ്ട്. അതിനകത്ത് സാഹിത്യകാരന്മാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരവരുടെ കഥകൾ പറയുന്ന രൂപത്തിലുള്ള ഹോളോഗ്രാം സംവിധാനവും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്.
0: എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ഈ തിയേറ്ററിൽ?
1: തിയേറ്ററിൽ നിലവിൽ 60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അതുപോലെ തന്നെ പുതിയ കാല മ്യൂസിയങ്ങളുടെ ഒരു സങ്കല്പം, മ്യൂസിയോളജി സങ്കല്പം എന്ന് പറയുന്നത് മ്യൂസിയം കെട്ടിടത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കെട്ടിടത്തിനെ പുറത്തേക്ക് കൂടി മ്യൂസിയത്തെ വിപുലീകരിക്കുക എന്ന് പറയുന്ന പുതിയൊരാശയം കൂടെ അക്ഷര മ്യൂസിയം സാധ്യമാക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ അക്ഷര മ്യൂസിയത്തിന്റെ മുറ്റത്ത് പ്രധാനമായിട്ടും ലോകത്തുള്ള പ്രധാന സ്ക്രൈബ്സ് എന്ന് പറയും എഴുത്തുകാർ, ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലൊക്കെ എഴുത്തുകാരുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ ക്ഷേത്ര ചുവരുകളിലൊക്കെ ഇത്തരത്തിലുള്ള എഴുത്തുകാരെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ അതിനകത്തുണ്ട്. കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് വയനാട് വെച്ച് എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ശില്പത്തെയാണ്. അതിന്റെ മാതൃക ഇവിടെ ഇവിടെ ഉണ്ട്.
0: പിന്നെ ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത എല്ലാ ഇടങ്ങളിലെ പോലെ കാഫറ്റേരിയ സൗകര്യം ഉണ്ട്. ഡിസേബിൾ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും, ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഇവിടെ വരുന്നത് ഒരുപാട് ഉപകാരപ്രദമാണ്. മറ്റൊരു കാര്യം നമ്മുടെ ഈ സഞ്ചാരി ടീമിന് തോന്നിയത് ഇതിന്റെ പിന്നിലൊരു വളരെയധികം ഒരു കഠിനാധ്വാനം ഉണ്ട്. കാരണം ഇതിലെ ഈ ഡേറ്റ വെരിഫൈ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ആ അത്രത്തോളം സമയം എടുത്ത് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീം അംഗങ്ങൾ, അവരെ കുറിച്ചൊന്ന് പറയാം.
1: കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചരിത്ര മേഖലയിൽ ഇടപെടുന്ന ഡോക്ടർ എംബാർ രാഘവ വാര്യർ, ഡോക്ടർ കേശം വെളുത്താട്ട്, ഡോക്ടർ രാജൻ കുരിക്കൽ, അതുപോലെ തന്നെ ഡോക്ടർ രാജു കെ നാരായണൻ, ഡോക്ടർ പി ശിവദാസൻ, ഡോക്ടർ ബാബു ചെറിയാൻ, ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയ ഒട്ടനവധി ആളുകളെ നമ്മൾ സന്ദർശിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും വെരിഫൈ ചെയ്യുകയും ചെയ്തിട്ടാണ് മ്യൂസിയം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്.
0: പല ഗാലറി ഇനി പുതിയതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഗാലറി തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്ന ഒരാൾക്കാണെങ്കിലും കുറച്ചധികം സമയം എടുത്ത് മനസ്സിലാക്കാനുള്ളതുണ്ട്. എല്ലാവിധ ആശംസകളും.

0: ഇത്രയും കേട്ടപ്പോ നിങ്ങൾക്കും തോന്നിയില്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്? അപ്പൊ തീർച്ചയായിട്ടും അച്ഛനമ്മമാരെയും കൂട്ടി ഈ ഒരു മ്യൂസിയത്തിലേക്ക് ഒരു യാത്ര പോവാം അല്ലേ?
1: ടീം സഞ്ചാരി സെവിൽ ജിഹാൻ, റൂബി ബാബു, സന്ധ്യ വേറ്റിനാട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 12:05 മാപ്പിളപ്പാട്ടുകൾ എസ് ഷംന അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങളാണ് ഋഷികേശ് ദേവ് പാടിയത്. ഒരുമണിക്ക് ഗാനസല്ലാപമാണ് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. മറക്കാതെ വിളിക്കുക ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം.

കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്രരോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിൻ്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പം അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെൻറ്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, കുട്ടികളൊന്ന് ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എൻ്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവാകുന്നതോടൊപ്പം അവരോടത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
2: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി TV കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് TV കാണുന്നത് കണ്ണുകൾക്ക് അണ്ണെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ TV കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത്, അൺനെസസറിയായിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും, പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകൽ മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ, വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവർ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷേ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുമാത്രമല്ല ഉറക്കത്തിന് ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ആ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ അഡാപ്റ്റേഷൻ, സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ, ഒന്ന്, കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പോൾ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആൾ കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ച് വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവർ കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെൻറ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെൻറ്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിന് മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെൻറ്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
2: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, കാട്രാക്റ്റ്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്ക്വിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും, അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിൻ്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാട്രാക്റ്റ് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ

0: നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: നാം കേട്ടത് സ്പോൺസർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്. ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് എച്ച് ഗീത അനിൽകുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം പി എൻ ശ്രീധരൻ നമ്പൂതിരി. ആദ്യം ഗണനാഥനെ എന്നാരംഭിക്കുന്ന കൃതി, രാഗം സാരംഗ, ആദിതാളം, പെരിയസ്വാമി തൂരൻ രചിച്ചത്.

അടുത്തതായി നാഗഗാന്ധാരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സരസിജനാഭ എന്നാരംഭിക്കുന്ന കൃതി, രൂപകതാളം.

എച്ച് ഗീത അനിൽകുമാർ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, പി എൻ ശ്രീധരൻ നമ്പൂതിരി മൃദംഗം.

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
1: മിസ് സീമ,
2: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നെ?

0: മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി, ഇപ്പോൾ സമയം 11 മണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. കവിയും എഴുത്തുകാരനുമായ തിരുവല്ല രാജഗോപാലാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ഞാൻ ജനിച്ചു വളർന്നത് മധ്യ തിരുവിതാംകൂറിലെ തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനൊരു പ്രത്യേകതയുള്ളത്, കേരളത്തിൽ എവിടേക്കും യാത്ര ചെയ്യാൻ ഒരു സെൻറ്റർ, അതാണ് ഞങ്ങളുടെ നാടിൻ്റെ ഒരു സവിശേഷത. വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. ട്രെയിൻ, ബസ്, അതുപോലെ തന്നെ വള്ളം വേണമെങ്കിൽ അതും. കാരണം പണ്ട് ഇവിടുന്ന് വള്ളത്തിലൊക്കെ ആലപ്പുഴയ്ക്കൊക്കെ പോകുമായിരുന്നു. അത് അന്നത്തെ കഥ. ഏതൊരു ദേശത്തിൻ്റെയും മുഖശ്രീ എന്ന് പറയുന്നത് ഒരു ഗ്രാമം തന്നെയാണ്. അതിൽ ജനിച്ചു വളർന്ന ഒരു ആൾക്കാർക്കും അവിടം വിട്ടുപോകാൻ മനസ്സ് തോന്നില്ല. പിന്നെ ജീവിതത്തിൻ്റെ പന്ഥാവ് പലയിടത്തോട്ട് വരികയല്ലേ. അതുകൊണ്ട് ഗ്രാമം വിട്ട് ജോലി തേടി കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടി മറ്റുള്ള ദിശയിലേക്ക് പോയി തുടങ്ങി. എന്നാലും ഓർമ്മകളിൽ പൂത്തു വിരിയുന്നത് നമ്മളുടെ ഗ്രാമം തന്നെയാണ്. ദേശത്തിൻ്റെ അഴകും ഗ്രാമമാണ്. വളഞ്ഞു വളഞ്ഞൊഴുകുന്ന നദികളും നീണ്ടുകിടക്കുന്ന നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ കർഷകൻ്റെ കൊയ്ത്തുപാട്ടും തേക്കുപാട്ടും ഇതൊക്കെ കൊണ്ട് മുഖരിതമാണ് ഗ്രാമപ്രദേശങ്ങൾ. ഇന്നും ആ പഴയ കാലങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് മനസ്സിൽ. കാരണം ഇന്ന് ഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറി അത് നഗരത്തിലോട്ട് തന്നെ പോയി തുടങ്ങി. നഗരത്തിൻ്റെ തിരക്കും തിക്കും ആരവങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ശാന്തമായ മനസ്സിനെ ഒന്ന് വീണ്ടും കിട്ടണമെങ്കിൽ നമ്മളുടെ ഗ്രാമാന്തരീക്ഷം തന്നെ വേണം. ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം, അല്പം വിട്ടുമാറി നിൽക്കുന്നതോളം ആ നെൽപ്പാടങ്ങളും ആ നദികളും തെങ്ങിൻ തോപ്പുകളും ഒരുപാട് നമ്മൾ ഒരു ഗൃഹാതരത്തിൽ ഇത് കൊണ്ടെത്തിക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വിശേഷത, അതായത് ചരിത്രപരമായിട്ടും പൗരാണികമായിട്ടും നമുക്ക് പറയാവുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, 2000 വർഷം പഴക്കമുള്ള തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രം. ദുർവാസാവ് മഹർഷി ആണ് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ശരിയാണത്, പുരാണം വിശ്വസിക്കുന്നവർക്ക് അത് അറിവ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ശ്രീവല്ലഭൻ, അതായത് നില, തിരുവനന്തപുരത്ത് അനന്തശയനമാണെങ്കിൽ തിരുവല്ലയിൽ നിലയാണ്, നിൽപ്പ്. അതാണ് അവിടുത്തെ വിഗ്രഹത്തിൻ്റെ സവിശേഷത. ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ രാവിലെ തൊഴാനും അതുപോലെ തന്നെ വൈകിട്ട് ദീപാരാധന കണ്ട് തൊഴുതു തുടങ്ങുവാനും ഒരുപാട് പേര് വരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമുക്കൊന്നും കൂടി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ശ്രീരാമകൃഷ്ണ ആശ്രമമുണ്ട്. അതായത് 1913 വിവേകാനന്ദ സ്വാമികളുടെ പ്രഥമ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ സ്ഥാപിച്ചതാണ് ആ ആശ്രമം. ഇന്നും തുടർന്ന് സന്യാസിമാരും മറ്റുള്ള പ്രഭാഷകന്മാരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ശ്രീരാമകൃഷ്ണ ദേവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ശാരദാദേവിയുണ്ട്, അവിടെ പൂജകളും നടക്കുന്നുണ്ട്. മിക്കവാറും ഒക്കെ ഉണ്ട് അവിടെ ദിവസവും. വളരെ പ്രസിദ്ധമാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആശ്രമം ഇത് തന്നെയാണ്. ആദ്യം ഉണ്ടായത് തൃശ്ശൂരാണ്, ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിൽ തുകലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. അതിൻ്റെ സമീപത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അരികിലൂടെ മണിവലയാറിൻ്റെ കൈവഴികളിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അടുത്ത് തന്നെ മറ്റൊരു ദേവീക്ഷേത്രമുണ്ട്, കദളിമംഗലം. അവിടെ എല്ലാ വർഷവും പടയണി ഉത്സവം വളരെയധികം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പ്രസിദ്ധപ്പെട്ടൊരു ക്ഷേത്രം തന്നെയാണ്. പറഞ്ഞു വരുന്നത് ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ഒരുപാട് സഭക്കാരുടെ പള്ളികളും അവിടെയുണ്ട്. പ്രാർത്ഥനകളും വിശേഷ ദിവസങ്ങളിലുള്ള പൂജകളും ഒക്കെ അവിടെയും നടക്കുന്നുണ്ട്, കുർബാനയും മറ്റുമൊക്കെ. ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വില്ലുമംഗലം സ്വാമിയാർ വന്നിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ ക്ഷേത്രനടയിൽ ചെല്ലുമ്പോൾ അവിടെ ഭഗവാനില്ല, ഇത് ഐതിഹ്യങ്ങൾ പറയുന്നതാണ്. ഒടുവിൽ അദ്ദേഹം ചെന്ന് നോക്കിയപ്പം ശ്രീവല്ലഭൻ കഥകളി കണ്ടുകൊണ്ട് കഥകളി മണ്ഡപത്തിലിരിപ്പുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വില്ലുമംഗലം, നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്താൻ സമ്മതിക്കത്തില്ലല്ലോ. ഇതാണ് ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇങ്ങനൊരു കഥയും ഉണ്ട്. എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. കാലങ്ങളായി, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടുവരുന്നതാണത്. ഒരു ദിവസവും പോലും കഥകളി മുടങ്ങാറില്ല. അവിടുത്തെ പ്രധാന വഴിപാട് കഥകളിയാണ്. കേരളത്തിലെ പ്രസിദ്ധമായ സകല കഥകളി നടന്മാരും കഥകളിയോടനുബന്ധിച്ച് നടക്കും വരുന്ന എല്ലാ കലാകാരന്മാരും അവിടെ വന്ന് അവരുടെ വിദ്യ പ്രകടിപ്പിച്ചു പോയിട്ടുണ്ട്. കാരണം ഇതിനൊക്കെ കാരണമായത് ഞാനും കൂടെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലും വല്ലപ്പോഴും ഒക്കെ വൈകിട്ട് അവിടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് കഥകളി കാണുമ്പോൾ കുറേ നേരം കൂട്ടുകാരോട് കൂടി കഥകളി കണ്ട് തിരിച്ചു വരാറുണ്ട്. പ്രഭാതം ഒരു പുലരി ഉദിക്കുന്നത് തന്നെ ഗ്രാമത്തിൻ്റെ ഉണർവാണ്. അവിടെ കർഷകൻ്റെ കൊയ്ത്തുപാട്ടും തേക്കുപാട്ടിൻ്റെ ഈണവും ഒക്കെ കൊണ്ടാണ് അത് പുലരി സജീവമാകുന്നത്. ഗ്രാമങ്ങൾ നമുക്ക് എന്നും ഒരു സമ്പത്ത് തന്നെയാണ്, കർഷകൻ്റെ നിത്യജീവിതത്തിൻ്റെ ആധാരം. ഇവിടെ ഒരു ഷുഗർ ഫാക്ടറിയുണ്ട്, വർഷങ്ങളായി ഏതാണ്ട് 100-150 വർഷത്തെ പഴക്കമുള്ള ഫാക്ടറി, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതാണ്. നാടിൻ്റെ ചുറ്റുപാടും കരിമ്പിൻ തോട്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അന്ന് ആ കരിമ്പ് വെട്ടി കെട്ടുവള്ളത്തിൽ നിറച്ച് ഈ ഫാക്ടറിക്ക് താഴെയുള്ള തടാകത്തിൽ എത്തിച്ച് അത് ഫാക്ടറിയിലോട്ട് വെട്ടി ആ കരിമ്പ് പഞ്ചസാരയായിട്ടാണ് പ്രോസസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ഇന്നതില്ല, കാരണം കരിമ്പ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, കാർഷിക സർവകലാശാലയുടെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട്. അവിടെ നെൽക്കതിര്, നെല്ല്, പച്ചക്കറികൾ, ഈ കരിമ്പിൻ്റെ പല വിത്തുകൾ ഇതൊക്കെ ലഭിക്കുന്നതായിട്ട് ഇന്നും ഉണ്ട്. അത് ആക്റ്റീവാണ് അവിടെ ഇന്നും ഇപ്പോഴും. ആ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ, അതായത് കല്ലിങ്കൽ എന്ന സ്ഥലത്താണ്. ഇന്നും അത് ആക്റ്റീവായിട്ടുണ്ട്. അവിടെ കൃഷിക്കാരും മറ്റുള്ള ആൾക്കാരും പോയി വിത്തുകളും അതും ഇതുമൊക്കെ ശേഖരിച്ചു വന്ന് അവരുടെ വീട്ടിൽ പാകി മുളപ്പിക്കുന്നുണ്ട്. പിന്നെ മണിമലയാറും പമ്പയും അച്ചങ്കോവിലും എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്, അത് നീരേറ്റുപുറം എന്ന് പറയും. അവിടെയാണ് ചക്കുളത്തുകാവ്. ഒരു വലിയ അതിവിശിഷ്ടമായ ഒരു സങ്കേതമാണ്, 3 ആറുകൾ തമ്മിൽ ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലം. അതിൻ്റെ അടുത്താണ് ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾക്ക് വൈകുന്നേരം ഒന്ന് നടന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്, ചുറ്റും നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങൾ ഇന്ന് പണ്ടത്തെ പോലെ അവിടെ ഈ ചക്രം ചവിട്ടി വെള്ളം തിരിച്ചുവിടുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്നൊക്കെ. ഇന്നവിടെ അതില്ല, കാരണം എല്ലാം പമ്പ് സെറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഓരോ നവോത്ഥാനങ്ങൾ വരുമ്പം ഇതിങ്ങനെയായി തുടങ്ങി. നീണ്ട നെൽപ്പാടങ്ങൾ, നല്ല കുളിർ കാറ്റ്, കാണാൻ നല്ല തെങ്ങിൻ കൂട്ടങ്ങൾ, പിന്നെ പടിഞ്ഞാറ് നിന്ന് ചേക്കേറുന്ന പക്ഷികൾ, ഇതൊക്കെ നമ്മുടെ കണ്ണിനൊരു ആനന്ദകരമായ കാഴ്ച തന്നെയാണ്. ഗ്രാമാന്തരീക്ഷങ്ങളിലേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. നഗരത്തിൽ പോയാൽ തെക്കും തിരക്കും അവിടുത്തെ ആർഭാടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിചിത്രമായ കാഴ്ചയാണ് ഗ്രാമാന്തരീക്ഷത്തിലോട്ട് കടന്നു വരുമ്പോൾ. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഞാൻ പണ്ട് ഒരു കവിത എഴുതിയത്. ഓഡിറ്റോറിയത്തിൽ വെച്ച് പി കുഞ്ഞിരാമൻ നായരുടെ താമരത്തോണി എന്ന കവിത ചൊല്ലിയപ്പോൾ അതിനെനിക്കൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടുകയുണ്ട്. അതിൻ്റെ കവിതാ സമാഹാരത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു കാഴ്ചകൾ, ഇതല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഗ്രാമം ഒന്ന് കാണട്ടെ, വായിക്കട്ടെ, അത് തന്നെ. അത് ഞാനിവിടെ ചൊല്ലുന്നു. അതിൻ്റെ പേര് ഗ്രാമസന്ധികൾ എന്നാണ്. തേക്കുപാട്ടിന്നീണമൊഴുകും നാട്ടുപാടവരമ്പിലൂടെ, തേക്കുപാട്ടിന്നീണമൊഴുകും നാട്ടുപാടവരമ്പിലൂടെ, കാറ്റിലാടും കന്നിമണികളെ കിന്നരിച്ചും കൊണ്ടു നാം, കാറ്റിലാടും കന്നിമണികളെ കിന്നരിച്ചും കൊണ്ടു നാം, പാട്ടുമൂളി നടന്ന വേളയിൽ തളിർഞ്ഞാറു തട്ടു തളർന്ന മെയ്, തോളു തോളുരുമ്മി നടന്ന തൊടികളിൽ ഞാറ്റുവേലയുടെ മേഘമാലകൾ പെയ്തിറങ്ങുമാ സന്ധ്യയിൽ, വയൽ പക്ഷികൾ ഘോഷയാത്ര പോകുന്ന പശ്ചിമാമ്പരമേടയിൽ, ചെറുകുടിലുള്ളിൽ ഉറക്കുപാട്ടിൻ ശ്രവണമധുരരാരീരവും, ചക്രവാളങ്ങളുമ്മ വെച്ചുകൊണ്ടുരുകി വീഴുന്ന സൂര്യനും, പിന്നെ മലമുകളിൽ നിന്നെത്തി നോക്കുന്ന മുഴുപൗർണമി തിങ്കളും, പള്ളി അമ്പലമണികളും വാങ്കുവിളികളും കൊണ്ടും മുഖരിതം ആ പരിസരം. ഇനി മിഴി തുറക്കുമോ വിരിയുമോ പഴയ പ്രണയമഴവില്ലഴകുപോൽ.
1: ഇനി ചുമട് താങ്ങി.
3: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഫാദർ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിനാണ് വിളിച്ചു വരുത്തിയത്. എടാ കുട്ടപ്പായി, അച്ഛനയച്ച കത്തെങ്ങെടുത്തേ.
1: ഓ, ഈ അനിച്ചേച്ചിയുടെ ഒരു കാര്യം, ചേച്ചിയുടെ മുമ്പിലിരിക്കുന്നു കത്ത്, ആ പുസ്തകത്തിന്റെ താഴെ.
2: ഭരണമാറ്റമാണോ വിഷയാനു? സാറിന്റെ തീരുമാനം വന്നോ?
0: അത് തന്നെ. പക്ഷേ എനിക്കതിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്.
3: സത്യമാണ് ഫാദർ, അങ്ങനൊരു കാര്യമുണ്ട്.
2: അതെന്താ അനുവിനെ വേദനിപ്പിക്കുന്ന കാര്യം? കുടുംബ ട്രസ്റ്റിൽ അതിലുള്ളവരെയല്ലേ ചുമതലയേൽപ്പിക്കാൻ കഴിയൂ? ഇനിയിപ്പോ അനാമികയാണല്ലോ സ്വാഭാവികമായും സെക്രട്ടറി സ്ഥാനം ഏൽക്കേണ്ടത്.
0: ഫാദറിനറിയാലോ എനിക്ക് അധികാരവും പദവിയും ഒന്നും വേണ്ട. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറുമാണ്. എന്നിട്ടും
1: ഏതൊരാളും വേദനിക്കും ഫാദർ. നേരിട്ട് രണ്ട് വഴക്ക് പറഞ്ഞാൽ സാരമില്ല, ഇതിപ്പോ അതുപോലെ അല്ലല്ലോ.
2: ഞാനിപ്പോഴും ഇരുട്ടിലാണ്, വേണ്ടത്ര പിടികിട്ടിയിട്ടില്ല. കാര്യങ്ങൾ തെളിച്ചു പറഞ്ഞാൽ നന്നായി.
0: കുട്ടപ്പായി, ദേ ഈ കത്തിലെ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്ക്.
1: കത്തിങ്ങി തന്നെ ഫാദർ. ഇതിന്റെ തുടക്കത്തിൽ പ്രിയപ്പെട്ട അനുമോളെ എന്നൊക്കെയുണ്ട്, ഞാൻ അതങ്ങ് വിടുന്നു. പ്രസക്ത ഭാഗം വായിക്കാം. ട്രസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണം. നിന്റെ കഴിവിൽ എനിക്കും അമ്മയ്ക്കും വിശ്വാസമുണ്ട്. പക്ഷേ കാര്യനടത്തിപ്പിന് നിന്റെ സമ്പ്രദായങ്ങൾ പോരാ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊരു വഴി തേടുകയാണ് ഞങ്ങൾ. ഇതാണ് ആ ഭാഗം.
2: അനു നല്ല കഴിവുള്ളയാളാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് പണിക്കര് സാറിനും അമ്മയ്ക്കുമേ അറിയൂ.
0: പക്ഷെ എനിക്കറിയാം, എന്റെ ജനകീയ സ്വഭാവം ജനാധിപത്യവാദികളായ ശ്രീ രാജീവ പണിക്കർക്കും ശ്രീമതി ഭാനുമതി അമ്മയ്ക്കും ബോധിക്കുന്നില്ല. പകരം മറ്റൊരാളെ ഇറക്കണം. എല്ലാരെയും സ്നേഹിക്കുക എന്നതാണല്ലോ എന്റെ സമ്പ്രദായം.
1: മറ്റൊരാളെ തേടുന്നു എന്ന വാചകം തീർത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതുവരെ ഇല്ലാത്തൊരാൾ എന്നാണല്ലോ ധ്വനി, അതാരായിരിക്കും? ആരായാലും അനുച്ഛേച്ച് പ്രധാന പ്രതിപക്ഷമായി ഇവിടെ കാണും, അതാണൊരാശ്വാസം. എല്ലാം ദൈവത്തിന്റെ, അല്ല, പണിക്കര് സാറിന്റെ കയ്യിലാണ്.
0: ബേബി ചേച്ചി ഇരിക്ക്. കത്രീനയുടെത്തേ ബേബി ചേച്ചി വന്നിട്ടുണ്ട്, രണ്ട് ചായ ഇട്ട് വെക്കണേ.
4: ചായ ഇപ്പൊ വേണ്ടായിരുന്നു അനു. പിന്നെ ഇടാൻ പറഞ്ഞതല്ലേ, കുടിച്ചേക്കാം.
0: ഗംഗാരേട്ടൻ വന്നില്ലേ?
4: ദേ കൂടെ ഉണ്ട്
0: ചേട്ടത്തേ. ഗംഗാരേട്ടനും ഉണ്ട്. ഗംഗാരേട്ട വന്നാട്ടെ. ആ കസേരയിലെ പേപ്പർ എടുത്ത് മാറ്റിട്ട് ഇരുന്നോളൂ.
4: ഇപ്പൊ കുട്ടപ്പായി ഇതൊന്നും വൃത്തിയാക്കിയിടത്തില്ലേ? പണിക്കര് സാർ ഇവിടെ ഉള്ളപ്പോ നല്ല നീറ്റായിടും. പ്രകാശിന്റെ കാര്യം പറയുകയും വേണ്ട, കുട്ടപ്പായിക്ക് നല്ല പേടിയായിരുന്നു.
0: ചേച്ചി, മനുഷ്യരെ പേടിപ്പിച്ച് എന്തെങ്കിലും ചെയ്യിക്കുന്നതിൽ എന്താ ഇത്ര മിടുക്ക്? അത് നല്ലതൊന്നുമല്ല.
5: കുഞ്ഞു പറഞ്ഞത് ശരിയാ, ലേശം പേടിയില്ലാതെ മനുഷ്യനൊന്നും ചെയ്യില്ല എന്നതും ശരിയാ.
4: എന്റെ ഗംഗാരേട്ടാ, നിങ്ങൾ ഏത് ഭാഗത്താ? അനു പറഞ്ഞതിന്റെ കൂടെയോ അതല്ല അതിനെതിരോ?

0: ദൈവത്തെ പോലും പേടിയാ നമുക്ക്.
1: നിങ്ങളൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല. ഒട്ടും ശാസിക്കാതെയും ശകാരിക്കാതെയൊക്കെ കാര്യങ്ങൾ നടത്തി കാണിച്ചു തരാം ഞാൻ അവസരം ഉണ്ടായാൽ. ശാസിക്കാത്ത ദൈവത്തെയാ എനിക്കിഷ്ടം.
2: അവസരം വരികയല്ലേ. പ്രകാശ് ഡൽഹിയിലെത്തി. ഇനി ട്രസ്റ്റിന്റെ സെക്രട്ടറി അനുകുഞ്ഞല്ലേ. അന്നപൂർണ ചേച്ചിക്ക് മുഴുവൻ സമയം വരാനാവില്ല എന്ന് മുമ്പേ പറഞ്ഞിരുന്നു.
0: അങ്ങനെ ഒരു ചാൻസ് അനുകുഞ്ഞിന് വന്നിരിക്കുന്നു. പറഞ്ഞത് പ്രവർത്തിക്കാനുള്ള അവസരം.
1: എന്റെ തിയറി എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോളും. എന്റെ സമ്പ്രദായം വെടിപ്പല്ല എന്നാണ് കണ്ടെത്തൽ. കണ്ടെത്താൻ പോകുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. വരട്ടെ നോക്കാം.
3: ഫാദർ, കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി എന്നാണ് കേൾക്കുന്നത്. അനുചേച്ചി ഒരല്പം കടുപ്പത്തിലാണ്. ദേ ആള് വരുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ.
1: ഫാദർ നമസ്കാരം. ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ യു എൻ സെക്രട്ടറി ജനറൽ ആണെന്നാണ് പലരുടെയും വിചാരം.
4: അനാമിക ദേഷ്യത്തിലാണല്ലോ. ഏതു പദവിയും അതിൻ്റെ പരിചിത വൃത്തത്തിൽ പ്രാധാന്യമുള്ളതാണ്. ട്രസ്റ്റ് സെക്രട്ടറി തീരെ മോശമല്ല.
3: ആരെങ്കിലും വന്നോട്ടെ, ഞാനും അനുചേച്ചിയും ഞങ്ങളുടെ സ്വന്തം ലോകത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായി പ്രവർത്തിക്കും.
1: കുട്ടപ്പായി, നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. നീ എത്രയും വേഗം മറുകണ്ടം ചാടും അതെനിക്കറിയാം. ഇവിടുത്തെ കോളേജിൽ ഞാൻ ചേർന്നത് ഈ നാട്ടിൽ കഴിയാനാ, കുറേ എഴുതാനാ. ഞാനത് ചെയ്തോളാം.
4: ഇത്രയും ആഗ്രഹിച്ചിരുന്നു ഈ സെക്രട്ടറി പദവി. വല്ലാതെ ക്ഷോഭിക്കുന്നുണ്ടല്ലോ. ആരാണ് സെക്രട്ടറിയായി വരുന്നത്?
3: അത് ചേച്ചി തന്നെ പറയും. എന്നെ ചേച്ചിക്ക് വിശ്വാസമില്ലല്ലോ. എന്നാലും നല്ല സങ്കടമുണ്ട് കേട്ടോ ചേച്ചി.
1: ഫാദർ, എന്റെ നേരെ മുകളിലുള്ള ചേച്ചി അഭിരാമി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റാങ്കോടെ പാസായ അഭിരാമി.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: അടുക്കളയിൽ നിന്ന്.
6: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് പെരുംകുളത്ത് നിന്നും ലതിക വിജയകുമാർ.
8: അടുക്കള ഒരു വീടിന്റെ ഹൃദയം. നമ്മുടെ ആരോഗ്യം അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന തത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നവരാണ് നമ്മുടെ പഴയകാല അടുക്കളയിലെ അമ്മമാരും മുത്തശ്ശിമാരും. അത്ര വലിയ പഠിപ്പില്ലാതിരുന്ന ആ അമ്മമാർ പോലും അടുക്കളയെ അവരുടെ ആവാസ കേന്ദ്രമായി കണ്ടിരുന്നു. നാലുകെട്ട്, എട്ടുകെട്ട് ഇവ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ അടുക്കളയ്ക്കു മാത്രമായി ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു. ഉമ്മറക്കോല അഥവാ പൂമുഖവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് മിക്കവാറും ഇരുണ്ടതും അടഞ്ഞതുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. സ്ത്രീകളുടെ പെരുമാറ്റ ഇടമായിട്ടാണ് അടുക്കള അറിയപ്പെട്ടിരുന്നത്. പണ്ട് ഇരുന്നാണ് പാചകം ചെയ്തിരുന്നത്. കയ്യെത്തും ദൂരത്ത് തന്നെ പലവ്യഞ്ജനപ്പെട്ടിയും മറ്റു സാധന സാമഗ്രികളും തയ്യാറാക്കിയിരുന്നു. അന്നപൂർണാദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന അടുക്കളയിൽ ശുചിത്വമുണ്ടെങ്കിൽ മാത്രമേ ദേവി അവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു. സ്ത്രീ സാന്നിധ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്ന അടുക്കള നെല്ലുപുഴുങ്ങുന്നതും കുത്തി അരിയാക്കുന്നതുമെല്ലാം അടുക്കളയോട് ചേർന്നായിരുന്നു. ഒരു പുര എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതിനുള്ളിൽ അരകല്ല്, ആട്ടുകല്ല്, തിരികല്ല് എന്നിവ സജ്ജമാക്കിയിരുന്നു. പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന ആ കാലത്തെ തീരുമാനങ്ങളെല്ലാം പുരുഷന്മാരും കഷ്ടപ്പാടുകളെല്ലാം സ്ത്രീകൾക്കുമായിരുന്നു. ഭക്ഷണങ്ങളെല്ലാം മൺകലങ്ങളിലായിരുന്നു പാചകം ചെയ്തിരുന്നത്. ആയതിനാൽ രണ്ട് ദിവസമായാലും ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ ഇരിക്കുമായിരുന്നു. തലേ ദിവസത്തെ അധികം വന്ന ചോറിൽ ഉപ്പും ചുവന്നുള്ളിയും ഇട്ട് വെള്ളം ഒഴിച്ചു വെച്ചിരുന്ന് പിറ്റേന്ന് പഴങ്കഞ്ചിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതായിരുന്നു അന്നത്തെ പ്രഭാത ഭക്ഷണം. അതുപോലെ തന്നെ ചിരട്ടക്കയ്യിൽ ചീനഭരണി, മുളനാഴി, തിരുക, കടകോൽ, ചെമ്പുകുടം, മൺകുടം, ഉപ്പുമരവി, കവടിപാത്രങ്ങൾ, ഉറി, മരക്കയിലുകൾ തൂക്കിയിടാനുള്ള കൈലാറ്റ തുടങ്ങിയവയൊക്കെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളായിരുന്നു.

അടുക്കളയോട് ചേർന്നുള്ള മുറ്റത്ത് പച്ചക്കറി തോട്ടവും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ആ വീട്ടിൽ താമസിക്കുന്നവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് മോഡുലാർ കിച്ചൺ സംവിധാനം വന്നതോടെ അടുക്കളയിൽ സ്ത്രീകളുടെ ജോലിഭാരം കുറയുകയും സന്തോഷത്തോടും ഇഷ്ടത്തോടും കൂടി ജോലി ചെയ്തു വന്നിരുന്നു. സ്ത്രീ പുരുഷ സൗഹൃദമാണ് അടുക്കള. ഇന്നത്തെ അടുക്കളയിലെ ഉപകരണങ്ങളെല്ലാം തന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. റെഫ്രിജറേറ്റർ, മിക്സി, ഓവൻ, ഗ്യാസ് അടുപ്പുകൾ, ഫാൻ എന്നിവയിലേക്ക് നീളുന്നു ഇന്നത്തെ നമ്മുടെ അടുക്കള. ഇവയൊക്കെ പാചകം എളുപ്പമാക്കുക മാത്രമല്ല സമയലാഭവും ശാരീരിക അധ്വാനവും കുറയ്ക്കുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അടുക്കളയിൽ കയറി ജോലി തീർത്തതിന് ശേഷം അവരവരുടെ ജോലിക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. ഗസ്റ്റ് ലിവിംഗ് എന്ന് വേണമെങ്കിലും അടുക്കളയെ പറയാം. കാരണം ഗസ്റ്റിനു വേണ്ടി ആഹാരം തയ്യാറാക്കുമ്പോൾ അവരുമായി സൗഹൃദ സംഭാഷണം ചെയ്തുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഇന്ന് കണ്ടുവരുന്ന രീതി. ഇത്തരം സൗഹൃദങ്ങളോടെ പാചകം ചെയ്താൽ അതിന് രുചിയും സ്വാദും കൂടും എന്ന് ആണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഇന്നത്തെ അടുക്കളത്തോട്ടം സ്ഥലപരിമിതി മൂലം കൂടുതലും ടെറസിന് മുകളിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും പഴയ കാലത്തേക്കാൾ കൂടുതൽ ഇന്ന് പച്ചക്കറികൾക്ക് വേണ്ടി കച്ചവട കേന്ദ്രങ്ങളെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. അവയൊക്കെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയും കീടനാശിനിയുടെ അമിതോപയോഗം മൂലം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എത്ര ആധുനിക അടുക്കളയാണെങ്കിലും ആരോഗ്യപരമായ കാഴ്ചപ്പാടോടെ നാം അടുക്കള ഉപയോഗിക്കുക എന്നു മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.

0: വായനശാലകളിലൂടെ
1: വട്ടപ്പാറ കണക്കോട് യുവജന സമാജം ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കണക്കോട് ഭുവനേന്ദ്രൻ നായർ സംസാരിക്കുന്നു.
2: ആയിരത്തി തൊള്ളായിരത്തി 1950 ആ പ്രദേശത്തെ അന്ന് ചെറുപ്പക്കാരായിരുന്ന ശ്രീ നാരായണൻ നായർ, അതുപോലെ തന്നെ കെ പി കേശവൻ നായരും കണിവിളാനാഥ കൃഷ്ണപിള്ളയും ചേർന്ന് അന്ന് ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുക്കുന്നത്. ആ ഗ്രന്ഥശാല രൂപം കൊടുക്കാനുള്ള കാരണം അവിടെ ഒരു കർഷക കൂട്ടായ്മ അന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഗ്രന്ഥശാല വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുക്കുകയും ആ ഗ്രന്ഥശാല യുവജന സമാജം ഗ്രന്ഥശാല എന്ന പേരിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കലാകായിക രംഗത്ത് കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു കാളിദാസ കലാകേന്ദ്രം, അങ്ങനെ ഒരു കലാകേന്ദ്രം കൂടി രൂപീകരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ 1950 ഇത് രൂപീകരിച്ച് നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതും 1950. ആ ഒരു കടമുറിയിൽ ആണ് ഈ ഗ്രന്ഥശാല തുടങ്ങിയത്. ആ ഗ്രന്ഥശാല ക്രമേണ ഈ കടമുറിയിൽ നിന്നും ഞങ്ങളുടെ പ്രദേശത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ശ്രീമതി രംഗകൃഷ്ണൻ നായർ. അദ്ദേഹം നമ്മൾ കടമുറിയിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാല അത് നമുക്ക് മാറി ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്ഥലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 2 സെന്റ് സ്ഥലം സൗജന്യമായി ഗ്രന്ഥശാലയ്ക്ക് തരികയുണ്ടായി. ആ സ്ഥലം കിട്ടിയ ഉടനെ അവിടുത്തെ നാട്ടുകാരായ നല്ലവരായ ഇന്നത്തെ ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു ബോർഡിട്ട കെട്ടിടം അത് നിർമ്മിക്കുകയുണ്ടായി. ആ കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല 2 പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത്. അതിനുശേഷം നല്ല രീതിയിൽ ആ ഗ്രന്ഥശാലയ്ക്ക് പുസ്തകങ്ങളും എല്ലാം ശേഖരിച്ചു, ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്താണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ശേഷമുള്ള പ്രവർത്തകർ, ഞങ്ങളെപ്പോലെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും 2007 പുതിയ കെട്ടിടം, അതായത് രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടി, അതിൽ അവരുടെ ധനസഹായത്തോടു കൂടി നമ്മൾ 2007 ഒരു നില കെട്ടിടം പണിതു. അന്ന് പാലോട് രവിയാണ് രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ്റെ മെമ്പറായിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ ആ ബിൽഡിംഗ് പണി തുടങ്ങിയതും പൂർത്തീകരിച്ചതും. ഇപ്പോൾ നല്ല ഒരു കെട്ടിടത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. 12,247 പുസ്തകങ്ങളും അതുപോലെ തന്നെ ഏകദേശം 2,000 മെമ്പറും ഇപ്പം നിലവിൽ ഈ ഗ്രന്ഥശാലയിലുണ്ട്. നമ്മൾ ഗ്രന്ഥശാലയുടെ സ്ഥാപക നേതാവ് തണ്ണിപ്പാറ നാരായണ നായരാണ്. അതുപോലെ തന്നെ ഗ്രന്ഥശാലയുടെ കീഴിൽ പ്രവർത്തിച്ച കാളിദാസ കലാകേന്ദ്രം, കാളിദാസ കലാകേന്ദ്രത്തിൽ ബാലവേദി, റേഡിയോ ക്ലബ്ബ്, വനിതാവേദി, കലാകേന്ദ്രം, വയോജന ക്ലബ്ബ്, തയ്യൽ പരിശീലന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഈ കരാട്ടെ ക്ലാസ്, ഇപ്പം ട്യൂഷൻ ക്ലാസ് കൊടുക്കുന്നു, PSC ക്ലാസ്, അവിടെ PSC ക്ലാസ് സൗജന്യമായി, ഇങ്ങനെയുള്ള ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ ഈ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും ഗ്രന്ഥശാലയുടെയും പേരിൽ നമ്മളിവിടെ നടത്തി വരികയാണ്. ഇപ്പോൾ അത് 1950 രൂപീകരിച്ച ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലിയിലെത്തി നിൽക്കുകയാണ്. അവിടെ റഫറൻസ് ഗ്രന്ഥങ്ങൾ, ആവശ്യം പോലെ റഫറൻസ് ഗ്രന്ഥങ്ങൾ, അതുപോലെ മെമ്പേഴ്സ്, അവിടെ പുസ്തകം എടുത്ത ദിവസം ഏകദേശം 60-70 കുടുംബങ്ങൾ, അതുപോലെ വനിതാവേദികൾക്ക് പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ ഗ്രന്ഥശാല സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 32 വർഷമായി അവിടെ കാളിദാസ കലാകേന്ദ്രം ബാലവേദി, റേഡിയോ ക്ലബ്ബും ബാലയോഗവും പരിപാടിയും നടത്തി വരുന്നുണ്ട്.

0: റേഡിയോഗ്രാം രംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം
1: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനും ഒപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
1: നാമൊക്കെ വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒന്ന് മോളി നടക്കാൻ കൊതിക്കുന്ന നിരവധി മനോഹര ഗാനങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് അങ്ങനെയൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ 1 മണിക്കുള്ള ഗാനസല്ലാപത്തിലേക്ക് വിളിക്കാം, ഒപ്പം കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ എത്രയും വേഗം ഒരു ഗാനം ഓർത്തു വെച്ചോളൂ, മറക്കാതെ വിളിക്കുക. ഗാനസല്ലാപം ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചർച്ച: ഏകീകൃത തൊഴിൽ കോഡുകൾ, തൊഴിലാളി സൗഹൃദ, തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് GS പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ. രാത്രി 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ്.

0: പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം
1: മാപ്പിളപ്പാട്ടുകൾ. അവതരിപ്പിക്കുന്നത് എസ് ഷംന.

എസ് ഷംന അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി. ഇപ്പോൾ ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് നെച്ചൂർ ആർ രതീശൻ. ആദ്യം തൂശുനിലത്തുമ്പിൽ കളഭവുമായന്റെ എന്ന് തുടങ്ങുന്നു. രചന ബാലു ആർ കൃഷ്ണ.

0: ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം നെച്ചൂർ ആർ രതീശൻ. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച്.

0: ആറ് ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുകളുടെ സമ്പർക്കപ്പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരെല്ലാവർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധയുടെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴൻ ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കരനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArch, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
0: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി M. ജോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു വിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവെച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും

0: ും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാഖീറിനെ കോഴിക്കോട് ഡാൻസാപ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
1: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്ത മാസം 5-നാണ് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ കേസ് സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
3: വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അമൂല്യ സമ്പത്തും അനുഭവങ്ങളുടെ കലവറയും മാർഗദർശികളുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അറിവും അനുഭവ സമ്പത്തും നൽകി താങ്ങും തണലുമായി നമ്മെ വളർത്തിയെടുത്തത് അവരാണ്. ആയുർദൈർഘ്യം വർദ്ധിച്ചതോടെ വയോജനങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ അവരുടെ ആരോഗ്യം, ക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും വിവിധ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക ശേഷി കുറയൽ എന്നിവ ഉൾപ്പെടാം. ഏറ്റവും സാധാരണമായ പ്രായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രമേഹം, സന്ധിവാതം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ കാരണം അവർ കിടപ്പ് രോഗികളായി മാറുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പരസ്പര ബന്ധങ്ങൾ കണക്കിലെടുത്ത് പ്രായമായ ഒരു കിടപ്പ് രോഗിയെ പരിചരിക്കുന്നത് പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നാൽ അവർക്ക് കൃത്യമായ പരിചരണം നൽകുന്നതിലൂടെ നിലവിലുള്ള രോഗാവസ്ഥ വഷളാവുന്നത് തടയാനും ആരോഗ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഏറ്റവും അനുയോജ്യമായ നിലവാരം നിലനിർത്തുവാനും സഹായിക്കുന്നു. ചലനശേഷി നഷ്ടപ്പെടുന്നതും മൂലം കിടപ്പിലാവുന്ന രോഗികൾക്ക് ശയ്യാവരണങ്ങൾ, വിഷാദരോഗങ്ങൾ, മൂത്രാശയാണുബാധ, ഉറക്കത്തിലെ അസ്വസ്ഥതകൾ, ക്ഷീണം, വിശപ്പ് കുറയുക തുടങ്ങിയ സങ്കീർണതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കിടപ്പിലായ രോഗികളുടെ പരിചരണം വളരെ ശ്രദ്ധയോടും ശാസ്ത്രീയമായും ചെയ്യേണ്ട ഒന്നാണ്. കിടപ്പ് രോഗികളുടെ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ നനച്ച ടവൽ ഉപയോഗിച്ച് ശരീരം തുടച്ച ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് നനവൊപ്പിയെടുക്കണം. ഈർപ്പം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായ കക്ഷം, മാറിടങ്ങൾക്ക് താഴെ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം. ദിവസവും രോഗിയുടെ വസ്ത്രങ്ങൾ മാറ്റണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. എളുപ്പത്തിൽ ധരിപ്പിക്കാവുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കണം. കൈകളിലെയും കാൽവിരലുകളിലെയും നഖങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ അശ്രദ്ധമായ പോറലുകൾ മൂലമുള്ള അണുബാധ തടയുവാൻ സാധിക്കും. ആഴ്ചയിലൊരിക്കൽ ഷാമ്പു ഉപയോഗിക്കുക. മുടി വൃത്തിയായി ചീകി ഒതുക്കി വയ്ക്കുക. പുരുഷന്മാർക്ക് താടി, മീശ എന്നിവ വെട്ടുന്നത് ചൊറിച്ചിൽ, ചർമ്മപ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് സഹായിക്കും. രോഗിയുടെ മുറി വായുസഞ്ചാരമുള്ളതും നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്നതുമായിരിക്കണം. കിടപ്പ് രോഗികൾ മുഴുവൻ സമയവും കിടക്കയിൽ ചെലവഴിക്കുന്നതിനാൽ ദിവസവും കിടപ്പ് വിരികളും പുതപ്പും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃദുവായ തുണികൊണ്ടുള്ള കിടക്കവിരികൾ ഉപയോഗിക്കുക. രോഗി, രോഗിയെ പരിചരിക്കുന്ന വ്യക്തി, രോഗിയുടെ മുറി, പരിസരം എന്നിവ വൃത്തിയുള്ളതായിരിക്കണം. അധിക സമയം ഒരേ കിടപ്പ് കിടക്കുന്നത് മൂലം ശയ്യാവരണം ഉണ്ടാകുവാൻ കാരണമാകും. തലയുടെ പുറകുഭാഗം, തോള്, കൈമുട്ട്, കാൽമുട്ടുകൾ, ഇടുപ്പ്, കാലുള്ള ഉപ്പൂറ്റി എന്നിങ്ങനെ കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിലാണ് ശയ്യാവരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. രോഗിക്ക് തനിയെ തിരിയാൻ കഴിയുമെങ്കിൽ രോഗിയോട് പറഞ്ഞ് സ്വന്തമായി തിരിഞ്ഞുകിടക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്വയം തിരിഞ്ഞുകിടക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഓരോ രണ്ടു മണിക്കൂറിലും കിടക്കുന്ന വശം മാറ്റിക്കൊടുക്കണം. ഇതിനായി തലയണ ഉപയോഗിച്ച് ശരീരത്തിന് താങ് നൽകാവുന്നതാണ്. ശരീരത്തിന്റെ ഒരേ ഭാഗത്ത് ദീർഘനേരം മർദ്ദമേൽക്കുന്നത് മൂലം രക്തയോട്ടം കുറയുകയും ശയ്യാവരണം ഉണ്ടാവുകയും ചെയ്യും. കിടക്കയിൽ ചുളിവുകളില്ലാത്ത വൃത്തിയുള്ള വിരിപ്പ് മാത്രം ഉപയോഗിക്കുക. വിരിപ്പിൽ നനവോ ഭക്ഷണ അവശിഷ്ടങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കുക. രോഗിയെ ചരിച്ചോ കമഴ്ത്തിയോ കിടത്തി പുറം മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും. മസാജ് ചെയ്യുന്നതിനായി പൗഡർ, യുഡി കൊളോൺ ഇവയിൽ ഏതെങ്കിലും മസാജ് നൽകുന്ന വ്യക്തിയുടെ കയ്യിൽ തടവി വൃത്താകൃതിയിൽ ഇരു കൈപ്പത്തികളും ഉപയോഗിച്ച് താഴെ നിന്ന് നട്ടലിന്റെ വശത്തുകൂടി മുകളിലേക്ക് മസാജ് ചെയ്യുക. ശയ്യാവരണം ഉണ്ടായാൽ സലൈൻ ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി ഉചിതമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. സമ്മർദ്ദം കുറയ്ക്കുവാൻ പ്രത്യേക തലയിണയും മെത്തകളും ഉപയോഗിക്കണം. വ്രണം ഉണങ്ങുവാൻ ശരിയായ പോഷകാഹാരം അടങ്ങിയ ആഹാരം കഴിക്കുക. അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. കിടപ്പ് രോഗികൾ കിടക്കയിൽ തന്നെ കഴിയുന്നത് മൂലം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സജീവമായി ചുരുങ്ങാത്ത പേശികൾക്ക് ശക്തി നഷ്ടപ്പെടുന്നത് തടയുവാൻ പേശികളുടെ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൈകാലുകൾ അനക്കി ചെറിയ വ്യായാമങ്ങൾ ചെയ്യിക്കുക. വ്യക്തികൾ പ്രായമാകുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ പോഷകങ്ങളായ അന്നജം, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ആഹാരം നൽകേണ്ടതാണ്. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങളായ കഞ്ഞി, സൂപ്പ്, പാൽ തുടങ്ങിയവ നൽകുന്നതാണ് ഉചിതം. കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണക്രമം അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു. പ്രമേഹം, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം പോലെയുള്ള രോഗാവസ്ഥകൾ കാരണം ഇവർക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക. പ്രായമായവരിൽ ദാഹം കുറയുന്നത് മൂലം നിർജ്ജലീകരണത്തിലേക്ക് നയിച്ചേക്കാം. വെള്ളത്തിന്റെ ഉപയോഗത്തിന് നിയന്ത്രണമില്ല എങ്കിൽ പ്രായമായ വ്യക്തികൾ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നതെങ്കിൽ ആസ്പിറേഷൻ ന്യൂമോണിയ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിലിന്റെ തലഭാഗം ഉയർത്തിയ ശേഷമാവണം ട്യൂബിലൂടെ ഭക്ഷണം നൽകേണ്ടത്. ഓരോ തവണ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും

0: ട്യൂബ് ആമാശയത്തിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വയറ്റിനുള്ളിലെ ദ്രാവകം പുറത്തേക്ക് അല്പം വലിച്ചു നോക്കാവുന്നതാണ്. ആമാശയത്തിലെ സ്രവങ്ങൾ തിരികെ വരുന്നുണ്ടെങ്കിൽ ട്യൂബ് ആമാശയത്തിലാണെന്ന് ഉറപ്പിക്കാം. ട്യൂബിന്റെ അകവശം വൃത്തിയാക്കുന്നതിനായി ഭക്ഷണം നൽകുന്നതിന് മുമ്പ് ആദ്യം അല്പം വെള്ളം ട്യൂബിലൂടെ സിറിഞ്ച് വഴി നൽകണം. പിന്നീട് ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുത്ത ശേഷം വീണ്ടും അല്പം വെള്ളം കൊടുക്കണം. അമിത അളവിൽ ആഹാരം കൊടുക്കരുത്. ആഹാരത്തിന്റെ അളവും ട്യൂബ് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും കൂടി ഒരു തവണ 200 ml വരെ ആകാം. ഇളനീർ, പഴച്ചാറുകൾ, പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളം, പാൽ, കഞ്ഞിവെള്ളം, ഓട്സ്, കഞ്ഞി എന്നിവ നേർപ്പിച്ചടിച്ചത്, സൂപ്പ് തുടങ്ങിയവ റയിൽ സ്റ്റോബ് വഴി നൽകാവുന്നതാണ്. മൂക്കിലൂടെ വയറിനുള്ളിലേക്ക് എത്തുന്ന ഈ ട്യൂബുകൾ 3 മുതൽ 6 മാസം വരെ രോഗിയുടെ ശരീരത്തിൽ വയ്ക്കാം. ഓരോ തവണ ഭക്ഷണം കഴിച്ചതിന് ശേഷവും വായും പല്ലുകളും വൃത്തിയാക്കണം. മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം നീക്കം ചെയ്യുന്നതിന് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 3 ആഴ്ച കൂടുമ്പോൾ ഈ ട്യൂബ് മാറ്റണം. ട്യൂബുകൾ ശരീരത്തിലേക്ക് കടത്തുന്ന ഭാഗം നോർമൽ സെനയിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി ഉപയോഗിച്ച് വൃത്തിയാക്കണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. വിഷാദം, ഉത്കണ്ഠ, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങളും അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, വിട്ടുമാറാത്ത ആരോഗ്യാവസ്ഥകൾ തുടങ്ങിയവ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വഷളാക്കാം. അതിനാൽ മുതിർന്നവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി മതിയായ മാനസികാരോഗ്യ സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി അവരോട് സംസാരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കുകയും പഴയ കഥകൾ ചോദിച്ചറിയുകയും ചെയ്യുക. ഒറ്റപ്പെടൽ ഒഴിവാക്കാനായി കുടുംബാംഗങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ അനുവദിക്കുക. വായന, പെയിന്റിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്ക് വൈജ്ഞാനിക ഉത്തേജനം നൽകാനാവും. രോഗിയെ പരിചരിക്കുന്ന ആളും മതിയായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ പരിചരണം നൽകാൻ സാധിക്കുകയുള്ളൂ. വയോജന പരിചരണത്തിൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തുന്നത് നിരീക്ഷണത്തിലും പരിചരണം നൽകുന്ന രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ടെലിഹെൽത്ത് സേവനങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യ വിദഗ്ധരെ വിദൂരമായി സമീപിക്കുവാൻ അനുവദിക്കുന്നു. ഇത് സമയബന്ധിതമായ വൈദ്യോപദേശം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ്, ശാരീരിക പ്രവർത്തന നിലകൾ, ഉറക്ക രീതികൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ തത്സമയം ആരോഗ്യ സംരക്ഷണ ദാതാക്കളുമായി പങ്കുവയ്ക്കുവാനും സഹായിക്കുന്നു. വീഡിയോ കോളുകൾ, തത്സമയ സന്ദേശമയക്കൽ തുടങ്ങിയവ ആശയവിനിമയ മാർഗങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്തുവാൻ അനുവദിക്കുന്നു. കേരള സർക്കാർ കിടപ്പിലായ വയോജനങ്ങൾക്കായ വയോസാന്ത്വനം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വീടുകളിൽ ചെന്നുള്ള പരിചരണവും ലഭ്യമാണ്. ഇതിനായി അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ പഞ്ചായത്ത് ഓഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി ലഭ്യമാക്കുന്ന വയോമിത്രം പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ സേവനവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ പരിപാലനം എന്നത് വളരെ കരുതലും ക്ഷമയും ആവശ്യമായ ഒന്നാണ്. രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം ദൈനംദിന ജീവിതം കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് വാർദ്ധക്യ പരിചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഏകാന്തത ഒഴിവാക്കൽ, സാമൂഹിക പിന്തുണ എന്നിവ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു.
1: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം.

0: ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ്പ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14 ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്

0: തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supply is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില കിഞ്ചലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ യുഎസ്എ പരാഗ്വേ മത്സരം നടക്കും. ഐ സി സി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൗർ നയിക്കും. ഇറാനെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവെക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ഐ സി സി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നത്തെ ഗാനസല്ലാപം അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. 2 മണിവരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9-4-9-5-9-6 നാല്

0: മൂന്ന് രണ്ട് ഒന്ന് 9496 5563 21 9496 5963 21 ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ആ ഹലോ, പേര് പറഞ്ഞോളൂ. എന്തൊക്കെയോ എന്തൊക്കെയോ മറ്റു ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ. റേഡിയോയുടെ
1: എന്റെ പേര് ഓമല.
0: എവിടുന്നാണ്?
1: ഇഞ്ചക്കാട്, കൊട്ടാരക്കരക്കടുത്ത്.
0: കൊട്ടാരക്കരക്കടുത്തുള്ള ഇഞ്ചക്കാട് അല്ലേ?
1: അതെ അതെ.
0: ഏത് പാട്ടാ വേണ്ടത്? ചിത്രത്തിന്റെ പേര് ഇപ്പൊ പറഞ്ഞു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. യുഗങ്ങൾ തോറും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെ പാട്ടുകളെല്ലാം ഇഷ്ടമാണ് അല്ലേ? പഴയ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞത് അല്ലേ? 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ പാട്ട് എഴുതിയത് ശ്രീകുമാരൻ തമ്പി, MS ബാബുരാജാണ് ഈണം പകർന്നത്. കാക്കയുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. പാട്ട് പാടുന്നോ? പാട്ട് പാടാനൊന്നും താല്പര്യമില്ല, പാട്ട് കേൾക്കാനാണ് താല്പര്യം. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ, അതോ
1: ആദ്യമായിട്ടാണോ?
0: നല്ല ഇടവേള ഇട്ടിട്ടാണ് വിളിക്കുന്നത്.
1: എല്ലാവർക്കും
0: ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്നവർക്കല്ല.
0: പാട്ട് കേട്ടാലോ? പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ. പേര് പറയും.
1: മലപ്പുറത്തിൽ
0: ഒന്നുകൂടെ ഒന്ന് പേര് പറയൂ.
1: കല്ലൂർ പടപ്പറമ്പിൽ നിന്നും കെ രാമചന്ദ്രൻ പിള്ള.
0: പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള. ആ, ഏത് പാട്ട് ആവശ്യപ്പെടുന്നത്?
1: ഗുരുവാകേശവൻ ചിത്രത്തിന് പി വി യേശുദാസും പാടിയ സുന്ദര
0: ഫോൺ ഇങ്ങനെ സംഭാഷണം സംഭാഷണം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആ,
1: മുറിഞ്ഞു.
0: ആ, പി ഭാസ്കൻ ആണ്, സംഗീത ദേവരാജ്. അതെ.
1: പക്ഷെ അത് പലപ്പോഴും
0: അതെ അതെ ആ സുന്ദര സ്വപ്നമേ നീ എനിക്ക് ഏകിയ വർണ്ണച്ചിറകൾ വീശി. ആ, പാട്ട് പാടുവോ അങ്ങ്? ആസ്വദിക്കും. ആ, 1977 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഈ സുന്ദരമായ ഗാനം. ഏ, സുന്ദര സ്വപ്നം പോലെ സുന്ദരമായൊരു ഗാനം നമുക്ക് കേട്ടാലോ? കേൾക്കാം.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: എൻ്റെ പേര് രഘുനാഥ്.
0: രഘുനാഥ് എവിടുന്നാണ്?
1: പാലക്കാട് ജില്ലയിലെ കുമ്പടിയിൽ.
0: പാലക്കാട് ജില്ലയിൽ
1: കുമ്പടി കുമ്പടി എന്ന് പറഞ്ഞ സ്ഥലം
0: കുമ്മടി എന്നാണ്.
1: പുറത്താണ് കേട്ടിട്ടുണ്ടല്ല. അവിടെ അടുത്താണ്.
0: ഏത് പാട്ടാണ് വേണ്ടത് രഘുനാഥിന്?
1: എനിക്ക് മേലേപ്പാമ്പല ആൻവീരിലെ മധുര സ്വപ്നങ്ങൾ ഉയല എന്ന് പറഞ്ഞ പാട്ട്.
0: മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന
1: ആ പാട്ടാണ് വേണ്ടത്.
0: യേശുദാസും സുജാതയും പാടിയ പാട്ടല്ലേ?
1: അതെ.
0: ഈ ചിത്രം കണ്ടിരുന്നോ?
1: ആ ചിത്രം കണ്ടിട്ടുണ്ട്.
0: രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രമാണ്.
1: നല്ല പാട്ടാണ്.
0: 1993 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ജയറാം, നരേന്ദ്രപ്രസാദ്, മീന, ജഗതി, ശ്രീകുമാർ, ഇങ്ങനെ ഒരു വൻ താരനിരയുണ്ടായിരുന്ന ഒരു പാടമാണ്. പറഞ്ഞോളൂ.
1: പിന്നെ പരിപാടിയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാം നല്ല പരിപാടികളാണ്.
0: സന്തോഷം. ഏത് ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. എഞ്ചിനീയറിംഗ് ആ പരിപാടി ഇഷ്ടമാണ്.
0: ശരിക്കും പാട്ടുകളോടാണ് ഇഷ്ടം അല്ലെ? സംഗീത പരിപാടികളോടാണ് ഇഷ്ടം അല്ലെ?
1: സംഗീത പരിപാടി ഇഷ്ടമാണ്. അതുപോലെ തന്നെ വിജ്ഞാനം വിനോദമൊക്കെ ഉള്ള പരിപാടിയാണ് കൂടുതലും താല്പര്യം. അങ്ങനത്തെ പരിപാടികളൊക്കെ കൂടുതലും ഇഷ്ടം. പിന്നെ എല്ലാ അവതരണം നല്ല അവതരണമാണ്. പരിപാടികളൊക്കെ
0: അവതരണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ.
1: പിന്നെ പറഞ്ഞ യാത്രകളൊക്കെ കൂടുതൽ ഇഷ്ടമാണ്.
0: അപ്പൊ സഞ്ചാരി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് നമ്മളുടെ ആകാശവാണിയുടെ സഞ്ചാരി ആ പരിപാടി. അപ്പൊ ഈ ഈ ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ യാത്രാനുഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും സഞ്ചാരി എന്ന് പറഞ്ഞ. ഇതിപ്പോ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഈ ഗാനം ആർക്കെങ്കിലും
1: സമർപ്പിക്കും? എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്.
0: IS കുണ്ടൂരാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം ജോൺസൺ. പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഹലോ, ഗാന ശലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
1: താങ്ക് യു. ഇത്
0: വെൽക്കം.
1: 60 വർഷത്തിൽ പരമായി റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ഓച്ചിറ പ്രയാറിൽ നിന്നും, പ്രയാർ രാമേന്ദ്രൻ നായരാണ്.
0: ആ സ്വാഗതം.
1: താങ്ക് യു, താങ്ക് യു.
0: ഇന്ന് ഏത് പാട്ടാണ്? പഴയ പാട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
1: അതെ അതെ അതെ, പഴയ പാട്ടാണ്. പിന്നെ നമ്മുടെ ത്രിമൂർത്തികളുണ്ടല്ലോ, വയലാർ, ദേവരാജൻ, ദാസ്,
0: മലയാള സംഗീത, മലയാള ചലച്ചിത്ര സംഗീതത്തിലെ,
1: അതെ, മലയാള സിനിമാ ലോകത്തെ ത്രിമൂർത്തികളാണത്. അവരുടെ ഒരു പഴയ ഗാനം, വിഭാഷിത എന്ന സിനിമയ്ക്ക് വേണ്ടി, മായാജാലക വാതിൽ തുറക്കും മധുര സ്മരണകളെ എന്നുള്ള പാട്ട്, ആ പാട്ടാണ് വേണ്ടത്. അപ്പോ എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. ഞാനേ ഓർമ്മച്ചപ്പിലേക്ക് പിന്നെ 3 കത്തയച്ചു. 3 കത്തയച്ചിട്ട് ഇതുവരെ പിന്നെ അതൊന്നും കേൾപ്പിച്ചില്ല. അയച്ചത് പിന്നെ 16 ആം തീയതിയ, പിന്നെ 13 ഏപ്രിൽ, പിന്നെ കഴിഞ്ഞ പിന്നെ 25 ആം തീയതി. ഇങ്ങനെ 3 ഡേറ്റില് കത്ത് എഴുതി, ഒന്നും കേൾപ്പിച്ചില്ല. ഹലോ.
0: ആ ഓർമ്മച്ചിപ്പ് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ ഈ വിവരം അറിയിക്കാം. പക്ഷെ രഞ്ജിനിയിൽ സ്ഥിരമായി അങ്ങയുടെ കത്ത് നമ്മൾ കൊടുക്കാറുണ്ട്, അതെനിക്കറിയാം.
1: രഞ്ജിനിയിൽ
0: കൊടുക്കാറുണ്ട്. ഇത് ഇത് ഇത് ശ്രദ്ധയിൽപ്പെടുത്താം, കുഴപ്പമില്ല.
1: ഞാൻ ഒരു 2.5 വർഷമായിട്ട് ഞാനൊരു പിന്നെ 3 മുതൽ 5 കത്ത് വരെ ഓർമ്മച്ചിപ്പിന് അയച്ചാലേ ഒരെണ്ണം കേൾപ്പിക്കത്തുള്ളൂ, അങ്ങനെ ഒരെണ്ണം വായിക്കത്തുള്ളൂ. അതെനിക്കൊരു വലിയ
0: വിഷമമാണ്.
1: സാറ് എന്നാലും സാറിനോടൊന്ന് പറഞ്ഞല്ലോ.
0: അതെ അതെ.
1: അപ്പൊ അതിനടുത്ത ഞായറാഴ്ച അത് കേൾപ്പിച്ചാലും അതിന് വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തില്. അപ്പൊ ഇത് ഞാൻ 3 പ്രാവശ്യം കൊണ്ട് എഴുതുന്ന ഈ ഒരു പിന്നെ കത്ത് ഇവിടെ 3ാമതായിട്ട് ഒരാഴ്ച കാത്തി, 2 ആഴ്ച കാത്തിരുന്നു, ഇതുവരെ വന്നില്ല. ഈ ആഴ്ചയിലെങ്കിലും ഒന്ന് പിന്നെ വായിച്ചിരുന്നെങ്കിലേ
0: ആ വിഭാഗത്തെ അറിയിക്കാം.
1: സന്തോഷമായിരുന്നു.
0: ഇന്നത്തെ പാട്ട്
1: വളരെ
0: കേൾക്കാം.

0: എന്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, ചികിത്സയില്ല. അതിനെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഈ കത്തല്ല, എല്ലാ കത്തും ഒരു പിന്നെ 8 വർഷം കൊണ്ട്, 8 വർഷം കൊണ്ട് കണ്ണിന്റെ ചികിത്സയാ. ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. 4 ദിവസമായുള്ളൂ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട്.
1: ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ, വിവാഹിത എന്ന ചിത്രത്തിലെ മായാജാലക. പറയും.
0: ഓ, ഞാൻ വേറെ ഒരു പാട്ട് രണ്ടുപേരും ഒന്ന് പാടിക്കോ.
1: ഓ, പാടിക്കൊള്ളു.
0: പിന്നെ അതും പിന്നെ പഴയ പാട്ടാണ്.
1: പന്തലിലിരുത്തിയാൽക്ക്
0: മുമ്പിതച്ച നിറ പറയും കണക്ക്, പന്തലിലിരുത്തിയാൽ വിളക്ക് മുമ്പിതച്ച നിറ പറയും കണക്ക്, മഞ്ചുതളിർ വെട്ടിലെയും താലപ്പണവും കല്യാണമുറപ്പിക്കാൻ കൊണ്ടുവന്ന് അതലത്തേനുണ്ണാൻ പാരിപ്പറന്നു വന്ന മാണിക്ക കുലീലാളേ, ദരിദേ നിന്റെ കൂടെ നീ പാടും പൂമരമേ വീടേ.
1: മാതളത്തേനുണ്ണൻ എന്നുള്ള പാട്ടല്ലേ പാടി അല്ലേ, പി ടി മുരളി? ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടോളൂ. വയലാർ ദേവരാജൻ ടീമിന്റെ യേശുദാസ് പാടിയ വിവാഹിത എന്ന
0: നേതൃത്വം.
1: ഓ, ഓർപ്പിക്കാം. ഓ ശരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറഞ്ഞോളൂ.
3: പ്രിയ സുരേഷ്.
2: എവിടുന്നാണ്?
3: പുന്നപ്ര, പറവൂരിൽ.
2: ഇന്ന് ഏത് പാട്ട് ആവശ്യപ്പെടുന്നേ?
3: പിന്നെ മരികേട്ട എന്ന സിനിമയിലെ കണ്ണോട് കണ്ടപ്പോൾ തുടങ്ങി.
2: മിന്നൽ വിള കയ്യിലിട്ട്. ഇപ്പോ ഇന്നത്തെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും പുതിയൊരു പാട്ട്, 2025 ഇറങ്ങിയ ഒരു ചിത്രത്തിലെ പാട്ട്. ബാക്കിയെല്ലാം പഴയ പാട്ടുകളായിരുന്നു ദേവർ ആവശ്യപ്പെട്ടത്. ഈ പാട്ട് സംഗീതം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ്. ഈ പാട്ട് എഴുതിയത് കൈതപ്പുറം, പാടിയത് സിദ്ധ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? മറ്റുള്ളവർക്ക് അവസരം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണോ അതോ കിട്ടാഞ്ഞിട്ടാണോ? മനഃപൂർവ്വം തന്നെ വിചാരിച്ചാണ് അല്ലേ? അത് മറ്റുള്ളവർക്ക് അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട്
3: എല്ലാ പരിപാടികളും കേൾക്കുന്നു.
2: ഓ, ഈ പാട്ട് പാടുന്നുണ്ടോ? ഈ പാട്ടോ വേറെ ഏതെങ്കിലും പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? ഒരു നല്ല അവസരമാണ്. ഇത് പാട്ടൊന്നും ഓർമ്മ വരുന്നില്ലേ, അതോ പിന്നെ ആക്കാമെന്നാണോ? ആ, അപ്പൊ ഇനി വിളിക്കുമ്പോ പാടാം. സ്ഥിരം വിളിക്കുന്ന ആളാണല്ലോ, ഇനി വിളിക്കുമ്പോ പാടാം. നരിവേട്ടല്ലേ പാട്ട് കേട്ടല്ലേ ഇന്ന് ആവശ്യപ്പെട്ട പാട്ട്? ഈ പാട്ട് സമർപ്പിക്കുകയാണ്. പാട്ട്
3: കേട്ടോളൂ.
2: അപ്പോ ജയിച്ചതിന് ആശംസകൾ. പാട്ട് കേട്ടോളൂ.
3: താങ്ക് യു സാർ.

0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ.
1: ദേവി ദേവി
0: രവി, എവിടുന്നാ?
1: പയ്യപ്പാടി, കോട്ടയം ജില്ല പയ്യപ്പാടി.
0: കോട്ടയത്തെ പയ്യപ്പാടിയിൽ നിന്നാണ്. ഏതുപാട്ടാ വേണ്ടത്?
1: ഞാൻ ആ പണിയില്ലാത്ത വിടാത്ത എല്ലാം കണ്ണീർത്തുള്ളിയ സ്ത്രീയോടൊപ്പം വെച്ച് പാട്ടം.
0: ആ ആ കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടൊപ്പം വെച്ച കാവ്യഭാവനി. ഈണം നൽകി പാടിയിരിക്കുന്നത് എം എസ് വിശ്വനാഥനാണ്. വയലാറാണ് ഈ പാട്ട് എഴുതിയത്. 73-ൽ പുറത്തിറങ്ങിയൊരു ചിത്രമാണ്. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും വേണ്ടി അങ്ങ് സമർപ്പിക്കുകയാണ് അല്ലേ? പാട്ട് കേട്ട എൻ്റെ സജീവ്. ആ പാട്ട് കേട്ടാലോ. ബാർബർ ഷോപ്പാണ്, അവിടെ ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നു, ഈ പാട്ട് കേൾക്കുന്നു അല്ലേ? അപ്പോൾ ജോലിയിൽ ഒരു വിരസത ഉണ്ടാവില്ല. അപ്പോൾ അതിനിടയ്ക്ക് പാട്ട് ആവശ്യപ്പെട്ട് ലൈവില് പാട്ട് കേൾപ്പിക്കുന്നവർ കണ്ടോണ്ടിരിക്കുകയായിരിക്കും ഒരുപക്ഷെ അല്ലേ? പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാന ശലഭത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അന്യൻ സുരേഷ്.
0: ഒന്നുകൂടെ പറയൂ.
1: അന്യൻ സുരേഷ്.
0: അന്യൻ സുരേഷോ?
1: അതെ.
0: ആ എവിടെ നിന്നാ വിളിക്കുന്നത്?
1: കായംകുളത്തുനിന്ന്.
0: ആ ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് എനിക്ക് വേണ്ടത് ചക്കൻ കാറ്റെന്ന സിനിമയിൽ ബ്രഹ്മാനന്ദൻ പാടിയ പ്രിയമുള്ളവളെ എന്ന ഗാനമാണ്. സാറാണെന്ന് തോന്നുന്നു.
0: ഏറ്റവും സംഗീതമാണ്.
1: പിന്നെ സാറെ ഒരു സംശയം എനിക്ക് തോന്നിയത്, ഈ നമ്മളിപ്പോ വാർത്ത വായിക്കുമല്ലോ, അത് പ്രാദേശിക വാർത്തകളെന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും പറയുന്നു, ഈ പ്രാദേശിക വാർത്തകളാണോ അങ്ങനെ പറയുന്നത്? എനിക്ക് സംശയമാണ്.
0: പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ വാർത്തകൾ ആണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്താണ് ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നുന്നത്?
1: അല്ല, കുറച്ച് നാൾ കൊണ്ട് തോന്നിയത്, വിളിക്കുമ്പോ എല്ലാം പറയാനൊക്കത്തുള്ളു. പിന്നെ ഒരു കാര്യം കൂടെ, സാറിന്റെ സൗണ്ടും നമ്മുടെ ജി വേണുഗോപാലിന്റെ സൗണ്ടും ഏതാണ്ട് ഈക്വലായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു.
0: അങ്ങനെ തോന്നുന്നില്ലേ? ആ അങ്ങനെ തോന്നുന്നുവല്ലേ?
1: അങ്ങനെ തോന്നുന്നുണ്ട്.
0: സന്തോഷം. ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ. പി ഭാസ്കരനാണ് ഈ പാട്ട് എഴുതിയത്. ആ പി ഭാസ്കരനാണ് ഈ പാട്ട് എഴുതിയത്. പ്രിയമുള്ളവളെ നിനക്ക് വേണ്ടി എന്നുള്ള പാട്ട് എഴുതിയത് പി ഭാസ്കരനാണ്. സംഗീത ഏറ്റവും പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: സാറേ നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ അഭിലാഷ്, പാറക്കാടി, കണ്ണൂർ.
0: അഭിലാഷ് പാറക്കാടി, രഞ്ജനിലേക്ക് സ്ഥിരമായി കത്തുകൾ അയക്കുന്ന അഭിലാഷ് പാറക്കാടി.
1: അതെ അതെ അതെ അതെ
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് മുദ്ര എന്ന ചിത്രത്തിലെ പുതുമഴയായി പൊഴിയ ഈ
0: എം ജി
1: ഗാനത്തിന്റെ
0: ശ്രീകുമാർ
1: വരികൾ
0: പാടി.
1: കൈതപ്പുറം ഈണം മോഹൻ സിത്താര.
0: അതെ, ഈ ചിത്രം റിലീസ് ചെയ്തത് എന്നാണെന്നറിയാമോ?
1: 89 ആ
0: അതെ,
1: സമയത്താണ്
0: കറക്റ്റ്,
1: സാറേ.
0: 89, 1989. ഇത്
1: അതെ അതെ
0: സംവിധാനം ചെയ്തത്, കാരണം വിശദവിവരം എഴുതാറുണ്ട് രഞ്ജിനിലേക്ക്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഒരു പാട്ടിന്റെ,
1: സംവിധാനം ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. മമ്മൂട്ടിയാണ് നായകൻ
0: അതെ,
1: എന്നറിയാം.
0: മമ്മൂട്ടി നായകനാണ്, മധു മുകേഷ് ഒക്കെ
1: അതെ,
0: അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു.
1: നമ്മുടെ ബൈജു അതിൽ ചെറിയൊരു റോൾ
0: ഉണ്ടുണ്ട്
1: ചെയ്യുന്നുണ്ട്.
0: ഉണ്ട്
1: ബൈജു
0: ആ ഉണ്ടുണ്ട് സിബിമലയിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്.
1: സിബി മലയിൽ. അതെ അതെ എൻ ജി ശ്രീകുമാറിന്റെ ആദ്യത്തെ ഗാനങ്ങളിൽ ഈ ഗാനം വളരെ മികച്ച
0: വളരെ
1: ഗാനമായിട്ട്.
0: ശ്രദ്ധേയമായ പാട്ടാണ്.
1: അതെ അതെ, കാരണം അദ്ദേഹത്തിന്റെ തുടക്കകാലം, അദ്ദേഹം തുടക്കത്തില് അത് 85 മുതലാണല്ലോ പാടി തുടങ്ങുന്നത്. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ പാട്ടുകളിൽ ഈ ഗാനം മുന്നിട്ട് നിൽക്കുന്നുണ്ട്.
0: നല്ലൊരു പാട്ടാണ്.
1: അതെ അതെ
0: ഈ പാട്ട് കേട്ടാലോ, ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച്?
1: കേൾക്കാം കേൾക്കാം, എല്ലാ ശ്രോതാക്കൾക്കും, ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും.
0: അപ്പൊ ഇഷ്ടഗാനം കേട്ടോളൂ.
1: ഓ ശരി, താങ്ക് യു.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, പേര്
1: ഞാൻ
0: പറഞ്ഞോളൂ.
1: മാരാരിക്കുളത്ത് നിന്നും ടി ആർ റോമനയാണ്.
0: ടി ആർ റോമന.
1: അതെ അതെ
0: ഏത് പാട്ടാ വേണ്ടത്?
1: സാറിന്റെ നോവൽ നോവൽ സഞ്ചാരമൊക്കെ കേൾക്കാറുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. അവതരണ ശൈലിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞാനൊരു 56 വർഷം കഴിഞ്ഞു ആകാശവാണിയുടെ
0: റേഡിയോടൊപ്പം ചേർന്നിട്ട് അല്ലേ?
1: അതെ അതെ, എൻ്റെ ഒരു 10 വയസ്സ് മുതലേ ഞാൻ ആകാശവാണിയിലെ ഒരു കുടുംബം അംഗമാണ്.
0: സന്തോഷം.
1: സാറിന്റെ നോവലായന എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ.
0: ഏത് പാട്ടാ വേണ്ടത്?
1: അല്ലാതെ തന്നെ വേറെ ഇതുണ്ടല്ലോ, മുഴിയാമൊരു കഥ, അതുമൊക്കെ കേൾക്കാറുണ്ട്.
0: ഏത് പാട്ടാ ആവശ്യപ്പെടുന്നത്?
1: ഇത് എന്റെ സഹോദരന്റെ മകൻ അനീഷിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനൊരു രഞ്ജിനിയിലേക്ക് അയച്ചിരുന്നു, എടുത്തിട്ടില്ല. അപ്പോ ആ പാട്ട് ഇപ്പൊ ഇല്ലെന്നാണ് മാഡം പറഞ്ഞേ. അതുകൊണ്ട് മുത്തേ മുത്തേ ചെങ്ങിനി മുത്തേ, കുഞ്ഞിന്റെ പേര് ഇഷാൻ എന്നാണ്. 1 വയസ്സേ ആയുള്ളൂ, 1 വയസ്സേ ആയുള്ളൂ. അതിന്റെ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുക.
0: ആ ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. പാട്ട് കേൾക്കാം. ഈ പാട്ട് ശ്യാം ധർമ്മനാണ് ഈ പാട്ടിന്റെ സംഗീതവും ആലാപനവും. ഗാനരചന ശരത് വയലാർ. ശരത് വയലാറാണ്. ഈ പാട്ട് ഒരല്പം ദൈർഘ്യമുള്ളതാണ്, അല്പം ദൈർഘ്യമുള്ള പാട്ടാണ്. അപ്പൊ ഇപ്പോഴേ പ്ലേ ചെയ്തെങ്കിലേ പാട്ട് ഭൂരിപക്ഷം കേൾക്കാൻ പറ്റുള്ളതാ. പാട്ട് കേൾക്കാം. അപ്പൊ ജന്മദിനാശംസകൾ. പാട്ട് കേട്ടോ.
1: താങ്ക് യു.

0: ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് സാങ്കേതിക സഹായം ഒരുക്കിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ സൽമ സലീം, ഗീതു സിദ്ധൻ. ഇനി ഗാനസല്ലാപം ഈ വരുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഇന്ന് ഗാനസലാപം അവതരിപ്പിച്ചത് കുരിപ്പുഴ സജീവ്.

0: വേണ്ടേ? നോക്കൂ അമാലിയ, നിങ്ങളുടെ വെള്ളി സ്പൂൺ കളവ് പോയാ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവരിൽ ഒരുത്തനെ പോലും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അവരെന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ചോദിക്കട്ടെ? എല്ലാവരും നിരന്നിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കറിയാവോ, ഞാൻ അവൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് ആ മകളെയും മോളെയും ക്ഷണിക്കാൻ. എന്നാ അവർ ആ ക്ഷണം നിരസിച്ചെന്ന് മാത്രമല്ല, വരാതിരുന്നതിന് ഒരു ക്ഷമാപണ പോലും പറഞ്ഞില്ല. ലേടാ കോലിയ, വെറുതെ കാലിട്ടടിക്കാതെ മാന്യരെ പോലെ ഡീസന്റ് ആയിട്ടിരിക്കേ. സോണിയ മോളെ, നീ എവിടെയാണ് പോയത്? നിന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് നീയും ഇങ്ങനെ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നാലോ. റസ്കോൾനിക്കോവ്, നിങ്ങളുടെ അടുത്ത് അവൾക്ക് ഇരിക്കാൻ ഇടം കൊടുക്കൂ. അതാണ് നിന്റെ ഇരിപ്പിടം. സോണിയ, നിനക്ക് ആവശ്യമുള്ളത് എടുക്കൂ. ജെല്ലി ചേർത്തുള്ള ആ അച്ചാറ് നന്നായിട്ടുണ്ട്. അവർ ഇപ്പോ അപ്പം കൊണ്ടുവരും. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോ ആവോ. പോലങ്ക, നിനക്കെല്ലാം കിട്ടിയോ? അയ്യോ, ശരി കുട്ടികളെ, നല്ലവരായിരിക്കൂ. സോണിയ മോളെ, നീ എന്താണ് പറയുന്നത്? എനിക്കറിയാം റിച്ചാർഡെ, എന്റെ പാവം ഭർത്താവിനോടുള്ള പ്രത്യേക സ്നേഹം മൂലമാണ് നിങ്ങൾ വാക്ക് പാലിച്ചതെന്ന് എനിക്കറിയാം. ആ അദ്ദേഹത്തിന് കുറച്ചുകൂടി പൊരിച്ച മാംസം കൊടുക്കൂ. നിങ്ങൾക്ക് ഇനിയും വീഞ്ഞു വേണം അല്ലേ? എന്തിനു മടിക്കുന്നു? അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ലേ? എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു ദൗർബല്യം ഉണ്ടായിരുന്നു. കൂടി എല്ലാവർക്കും അതറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ദയാലുവും മാന്യനുമായിരുന്നു അദ്ദേഹം. എല്ലാത്തരം മനുഷ്യരിലും വിശ്വാസം അർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. അത്രയ്ക്ക് ശുദ്ധഹൃദയനായിരുന്നു. സ്വന്തം ഷൂസിന്റെ വില പോലും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരോടൊപ്പം അദ്ദേഹം മദ്യപിച്ച് കൂത്താടി. നിങ്ങൾ വിശ്വസിക്കുമോ, കുടിച്ച് ബോധമില്ലാതിരുന്ന അവസരത്തിലും അദ്ദേഹം കുട്ടികളെ മറന്നില്ല. എല്ലാവരെയും പോലെ നിങ്ങളും കരുതുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തോട് നിർദാക്ഷിണ്യം പെരുമാറിയെന്ന്. എന്നാൽ അത് ശരിയല്ല. അദ്ദേഹം എന്നെ ബഹുമാനിച്ചിരുന്നു വളരെയധികം. മൃദുല ഹൃദയനായിരുന്നു. ചിലപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നോ. അദ്ദേഹം ഒരു മൂലയിലിരുന്ന് എന്നെ നോക്കും. എനിക്കപ്പോ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. അദ്ദേഹത്തോട് കരുണ കാണിച്ചാൽ അദ്ദേഹം വീണ്ടും മദ്യപിക്കും. കർശനമായി പെരുമാറിയാൽ മാത്രമേ അദ്ദേഹത്തെ നിയന്ത്രിച്ച് നിർത്താനാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പീറ്റേഴ്സ്ബർഗിലെ വിദേശികളെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ വിഡ്ഢികളാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങും.
1: സ്കൂൾ നടത്തും, കാണാം. വിഡ്ഢിത്തം പുലമ്പുന്നത് കണ്ടില്ലേ? ഉടുപ്പുകൾ കഴുകേണ്ട ചുമതല അലക്കുകാരിയുടേതാണ്, അല്ലാതെ ബോർഡിംഗ് സ്കൂളിലെ ഡയറക്ടറുടേതല്ല.
0: അമാലിയെ കള്ളമാണ് പറയുന്നത്. എന്റെ വീട്ടുടമസ്ഥ ഇങ്ങനെ ഒരു കഠിന ഹൃദയം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയാണ് എന്റെ ഭർത്താവ് മരിച്ചത്. ഈ സമയത്ത് വീട്ടുവാടക ചോദിച്ചാരെങ്കിലും എന്നെ വിഷമിപ്പിക്കാമോ?
1: മാന്യ വനിതകൾ ആരെങ്കിലും

0: ും ഈ വിരുന്നിലുണ്ടോ നോക്ക്, ഇവരെ പോലെ കച്ചറ കൂട്ടങ്ങളാണല്ല.
1: കേവലം അടുക്കളക്കാരിയായി നിങ്ങൾക്ക് മാന്യ വനിതകളെ എങ്ങനെ തിരിച്ചറിയാനാകും?
0: എന്റെ അച്ഛൻ ബെർലിനിലെ വലിയൊരു പ്രമാണിയായിരുന്നു. സദാ സമയവും ഇരു കൈകളും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഹൂഫ് ഹൂഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുക.
1: അമാലിയയ്ക്ക് ബെർലിൻകാരൻ അച്ഛനോ? ഒരു പാചകക്കാരിയായിരുന്നവൾ അതുപോലും ആയിരുന്നില്ല, കുശിനിക്കാരി.
0: നിനക്കാണ് തന്തയില്ലാത്തത്. എന്റെ അച്ഛൻ ഒരു ബെർലിൻകാരനായിരുന്നു. കാതറീന, നീ ഞെളിയണ്ട.
1: ഞാൻ എങ്ങനെയാണ് ജനിച്ചു വളർന്നതെന്നും എന്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. എന്റെ അച്ഛനൊരു കേണലായിരുന്നു എന്ന കാര്യം ആ തൂക്കിയിട്ടിരിക്കുന്ന ബഹുമതി സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ അമാലിയയുടെ അച്ഛൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ വല്ല ഫിനീഷിക്കാരനായ പാൽക്കാരനുമായിരിക്കും. തന്തയില്ലാത്തവളായിരിക്കാനാണ് സാധ്യത. കാരണം അവളുടെ പേര് അമാലിയ ഇവനോവിന എന്നാണോ എന്ന് ഇപ്പോഴും തീർത്തു പറയാനാവില്ല. ആർക്കറിയാം.
0: ഞാൻ അമാലിയ ഇവനോവിനയാണ്. എന്റെ അച്ഛന്റെ പേര് ജോഹർ. അദ്ദേഹം ഒരു ജില്ലാ മേധാവിയായിരുന്നു. ഇവളുടെ തന്ത ഒരിക്കലെങ്കിലും പദവിയിൽ എത്തിയിട്ടില്ല.
1: എന്റെ മാന്യനായ അച്ഛനുമായി നിന്റെ വൃത്തികെട്ട തന്തയെ താരതമ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ നിന്റെ തലയിലെ തൊപ്പി തട്ടിത്തെറിപ്പിച്ച് ഞാൻ നിനത്ത് ചവിട്ടിയരിക്കും.
0: എടി കാതറീന, ഈ നിമിഷം ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം. ഞാനാണ് പറയുന്നത്, ഈ വീടിന്റെ ഉടമസ്ഥ അമാലിയ.
2: ഇവിടെ എന്താണ് ഒരു ബഹളം? വിരുന്ന സൽക്കാരം അടികലശലിൽ തീരുകയാണോ?
1: ലൂഷിൻ, ലൂഷിൻ, എന്നെ രക്ഷിക്കൂ.
2: മാഡം, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുത്രി സോണിയയുമായി ഒരു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ, എന്നെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കൂ. ആ, സോണിയ വന്നല്ലോ.
3: എന്താണ് ലൂഷൻ, നിങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് വന്നത്?
2: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
3: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
2: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപിൾ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
3: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
2: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 44-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലൂഷിൻ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496559321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം യേശുദാസും ശ്വേതയും പാടിയ ഗാനം. വരികൾ ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്, ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

അനാർക്കലി എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് നായർ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി ജോത്സ്നയും ബാലുവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ സന്തോഷ് വർമ്മ, സംഗീതം അലക്സ് പോൾ.

കൈതപ്രം വരികൾ എഴുതി ദീപക് ദേവ് ഈണം പകർന്ന് സുജാതയും ഫഹദും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്രോണിക് ബാച്ചിലർ.

ദ്രോണ എന്ന ചിത്രത്തിനു വേണ്ടി വിനുത, സംഗീത, നന്ദു, സ്റ്റീവ് വാട്സ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം MJ ചന്ദ്രൻ.

വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്ന്, നിഖിൽ മാത്യു പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയാളും ഞാനും തമ്മിൽ.

ബാബ കല്യാണി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

റഫീഖ് അഹമ്മദ് വരികളെഴുതി എ ആർ റഹ്മാൻ ഈണം പകർന്ന ഗാനം കേൾക്കാം. പ്രതിനായകൻ എന്ന ചിത്രത്തിനുവേണ്ടി പാർവതിയും ഹരിചരണും പാടിയത്.

പുനരധിവാസം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശിവമണി.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചർച്ച കേൾക്കാം. ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൗഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ, സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
2: രണ്ടായിരത്തി 2047 നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രം ആക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെൻറ് സമസ്ത മേഖലകളിലും വലിയ തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ വളരെ അടിസ്ഥാനപരമായ പല പരിഷ്കാരങ്ങൾക്കും നാന്ദി കുറിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ച് ഒരു 4 തൊഴിൽ കോഡുകളായി ഇപ്പോൾ നടപ്പാക്കി വരികയാണ്. അത് നമ്മുടെ തൊഴിൽ മേഖലയെ അങ്ങേയറ്റം പുരോഗതിയിലേക്ക് നയിക്കുന്നതും അതുപോലെ നമ്മുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതുമായിട്ടുള്ള ഒരു വലിയ ചുവടുവയ്പ്പായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഉള്ളത് അഭിഭാഷകനും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിലുമായ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഭിഭാഷകനും നിയമ ഗവേഷകനുമായ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ എന്നിവരാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കോഡ് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്തായിരുന്നു?
3: നമ്മുടെ ഇന്ത്യയിൽ പല തൊഴിൽ നിയമങ്ങളും നേരത്തെ നിലനിന്നിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവുമായി കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ടായി.
1: അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.
3: പക്ഷേ ഓരോ നിയമത്തിനും അതിൻ്റെതായ സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, പല പല നിയമത്തിൻ്റെ കീഴിലുള്ള ലൈസൻസിങ്, രജിസ്ട്രേഷൻ, അങ്ങനെ സങ്കീർണകരമായിട്ടും തൊഴിലാളികൾക്കും തൊഴിൽദാതാക്കൾക്കുമൊക്കെ ആയിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വന്നു. അപ്പോൾ 2014-15 മുതൽ തന്നെ അന്നത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് തൊഴിൽ നിയമങ്ങളിൽ എന്തുകൊണ്ടും ഒരു വലിയൊരു വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൂടാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലനിന്നിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി വിഭാഗം ചെയ്ത് ഒരു പുതിയ ലേബർ കോഡ് അല്ലെങ്കിൽ തൊഴിൽ കോഡ് എന്ന നിയമം വരുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കോഡുകളാണ് ഉള്ളത്. ഇപ്പോൾ കോഡ് ഓൺ വേജസ്, 2019 ഒരു നിയമം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, 2020. കോഡ് ഓൺ സോഷ്യൽ

0: സെക്യൂരിറ്റി 2020, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഈ പ്രധാനപ്പെട്ട 4 കോഡുകളാണ് പുതിയ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ വന്നത്.
1: നമ്മുടെ ഈ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്കും തൊഴിൽ ഉടമകൾക്കും ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുന്നത്? അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഏകദേശം ഒരു 1930 1950 കാലഘട്ടത്തിനിടയ്ക്കാണ് ഈ തൊഴിൽ നിയമങ്ങൾ, നേരത്തെ പറഞ്ഞ 29 തൊഴിൽ നിയമങ്ങൾ, അതിൽ ഭൂരിപക്ഷവും നിയമമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പല വൈകല്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. നാച്ചുറലി 2014 നമ്മുടെ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം വിപ്ലവകരമായ പരിവർത്തനം തന്നെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാക്കി, യാതൊരു പ്രയോജനവുമില്ലാതെ. എന്നാൽ അതേസമയം സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ വളരെയധികം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 100 നിയമങ്ങളെയാണ് പൂർണ്ണമായിട്ട് അത് റദ്ദ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പുതിയ എഫക്റ്റീവായിട്ട് ഇന്നത്തെ സാഹചര്യം പ്രാവർത്തികമാക്കാൻ പറ്റും, പ്രായോഗികമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു. അത്തരത്തിലാണ് നമുക്ക് ഈ 4 കോഡുകളായിട്ട് ഇതിനെ തിരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഒരു ഇത് വന്നത് വഴി നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയാം. അതായത് പ്രധാനമായിട്ട് ഒരു തൊഴിലിനെ ഒരു ഔദ്യോഗികമാക്കി, അത് ഏറ്റവും വലിയൊരു ഇതാണ്. ഇതിനു മുമ്പ് ഈ നിർബന്ധിത നിയമന കത്തുകൾ ഇല്ലായിരുന്നു,
1: അത് കൊടുക്കാതെ തന്നെ ആൾക്കാരെ
2: എംപ്ലോയ് ചെയ്യിക്കാമായിരുന്നു. നോക്കൂ, അതൊരു വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് എല്ലാ തൊഴിലാളികൾക്കും അത് പെർമനന്റോ അതോ ടെമ്പററിയോ കോൺട്രാക്ട് ബേസിലോ സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങളിലോ എംപ്ലോയീസിനോ സർവ കാര്യങ്ങളിലും ഒരു നിയമന ഉത്തരവ് നിർബന്ധമാണ്. അപ്പോൾ അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും, യാതൊരു സംശയവുമില്ല. 2, ഒരു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും പ്രൊവിഡന്റ് ഫണ്ട് അതുപോലെ തന്നെ ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് സാമൂഹികമായ ഒരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കി. അതുപോലെ നേരത്തെ ഈ കുറഞ്ഞ വേതനം, അതിന് ഒരു നിശ്ചിത ഇതില്ല, സൗകര്യം പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിലും മാറ്റങ്ങൾ. അതായത് പണ്ട് ഈ ചില തൊഴിലുകൾക്ക് മാത്രമേ കുറഞ്ഞ വേതനം നിർബന്ധിതമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ കോഡ് വരുന്നത് വഴി എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ കുറഞ്ഞ വേതനം, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ ആരോഗ്യ സംരക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ ബാധ്യതയില്ലായിരുന്നു മുൻപിനാലെ. എന്നാൽ ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകിയിരിക്കണം.
1: അത് സ്ഥിരം തൊഴിലാളിയായാലും അല്ലാതെ
2: സ്ഥിരമായാലും അല്ലാതെ ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, അത് ടെമ്പററി ആണെങ്കിലും ഇടക്കാലമാണെങ്കിലും പെർമനന്റ് ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ ഒരാളിന് ഒരു സാലറി ലഭിക്കേണ്ട, അത് കൃത്യസമയത്ത് സാലറി ലഭിക്കണമെന്നുള്ളത് നിർബന്ധമാക്കി. നോക്കൂ, അതൊരു വലിയൊരു കാഴ്ചപ്പാടാണത്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തിൽ 5-ാം തീയതി കൊടുക്കാം, 7-ാം തീയതി കൊടുക്കാം, 25-ാം തീയതിയും കൊടുക്കാം. ഇതിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു എംപ്ലോയിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് അത് നിർബന്ധിതമാക്കി. നേരത്തെ ഈ വേതനം നൽകുന്ന ഒരു നിർബന്ധവും പാലനവും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴതല്ല. ഈ വേതന കോഡ് വന്നത് വഴി കൃത്യസമയത്ത് വേതനം നൽകുന്നത് നിർബന്ധമാക്കി. നാച്ചുറലി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അത് എന്ത് നമുക്ക് വർദ്ധിപ്പിക്കുമെന്നറിയാലോ, ഉൽപ്പാദനക്ഷമത നാച്ചുറലി കൂട്ടുകയും ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൽ അത് പ്രതിഫലിക്കും. ഇത് ശരിക്കും ജനങ്ങളെ മനസ്സിലാക്കി, എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എംപ്ലോയറിനെയും രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു വിപ്ലവകരമായ കാര്യം വനിതാ തൊഴിലാളികളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് അതായത് ഒരു ജെൻഡർ പ്രശ്നമുണ്ടായിരുന്നു, ആൺ പെൺ അതുപോലെ തന്നെ
1: പല തൊഴിലിലും സ്ത്രീകളെ കയറ്റാത്ത ഒരു
2: അവസ്ഥയുണ്ടായിരുന്നു. ആ ജെൻഡർ ന്യൂട്രലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവേ എടുത്തു കളഞ്ഞു.
1: ട്രാൻസ്ജെൻഡറിനും
2: ഇത് ബാധകമാക്കി. എന്റെ അഭിപ്രായത്തിൽ ഈ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിക്കുന്നത്. എന്താണ് സ്ത്രീകളുടെ ഉദാഹരണം, നമുക്ക് ഈ രാത്രി ഷിഫ്റ്റുകളിലൊക്കെ പണ്ട് സ്ത്രീകളെ അവർക്ക് കൊടുക്കില്ല, അത് ആണുങ്ങൾക്ക് മാത്രമായിട്ട്. എന്നാൽ ഇന്ന് ഇപ്പോ ആ സ്ത്രീയുടെ ആകപ്പാടെ ചില കാര്യങ്ങൾ, അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു സമ്മതപത്രം വേണം. അവർക്ക് രാത്രി ഷിഫ്റ്റിന് വർക്ക് ചെയ്യാൻ അവർ സമ്മതമാണ്, അവർ ഓക്കെയാണ് എന്നുള്ള ഒരു സമ്മതപത്രം അവർ ആവശ്യമായ, കൂടാതെ അവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ പാലിച്ചിരിക്കണം.
1: പുതിയ നിയമപ്രകാരം ഈ തൊഴിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും തൊഴിൽ സമയം ക്രമീകരിച്ചു. അതായത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതിന് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഒരാഴ്ചയിൽ 48 മണിക്കൂർ നിശ്ചയിച്ചു. ഇനി കൂടുതൽ വർക്ക് ചെയ്യണം എങ്കിൽ അവരുടെ സാലറിയുടെ ഇരട്ടി സാലറി കൊടുക്കണം. പ്രവൃത്തിയുടെ ആനുപാതികത വച്ചിട്ട് അവരുടെ സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിൻ്റെ ഇരട്ടി. അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഒരാഴ്ചയിൽ 48 മണിക്കൂർ. ഇനി 8 മുതൽ 12 മണിക്കൂർ വരെ ഇയാളെ വർക്ക് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ. അത് ഓരോ ജോലിയുടെയും സ്വഭാവം അനുസരിച്ച് അത് ചെയ്യാം. വേണമെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാം. പക്ഷെ അതിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 8 മണിക്കൂറിൽ കൂടുതലായി വർക്ക് ചെയ്യുന്ന ആനുപാതികമനുസരിച്ച് ഇരട്ടി സാലറിയാണ്. എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിന് ഇരട്ടി. അപ്പം അതാണ് അതിൻ്റെ ഒരു വലിയൊരു മാറ്റം അതിൽ സംഭവിച്ചിരിക്കുന്നത്.
1: അരവിന്ദ് ശിവനോടാണ് ചോദിക്കുന്നത്, ഈ പുതിയ നിയമങ്ങൾ ഇപ്പം തൊഴിലാളികളുടെ കാര്യം ഇപ്പം പ്രകാശ് സാർ പറയുകയുണ്ടായി, അതുപോലെ തന്നെ ഈ ബിസിനസ് സംരംഭകർക്ക് ഇത് ഏത് തരത്തിലാണ് അവരെ ഇത് സഹായിക്കുന്നത്? പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകും?
0: തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് ഈ തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ് അല്ലെ, തൊഴിൽദാതാക്കൾക്ക് മാത്രമുള്ള നിയമങ്ങളാണ്. അപ്പം ഇത് നോക്കുമ്പോൾ രണ്ടുപേരെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സമത്വം എന്ന് പറഞ്ഞ് ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടിയുള്ള തൊഴിലെടുക്കുവാനുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിൽ വരുന്ന ആ ഒരു അവകാശം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കും വേണ്ടി പറയുന്നത്. അപ്പോൾ പുതിയ ബിസിനസ് സംരംഭം, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ്, ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അവർക്കൊരു രജിസ്ട്രേഷനുണ്ട്, അവർക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിൽ അവരുടെ തൊഴിൽദാതാക്കൾ അവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്ക് തന്നെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ ആകെ ജോലി ചെയ്യേണ്ട ഒരു 48 മണിക്കൂർ പരിധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ദിവസേനയുള്ള ഷിഫ്റ്റുകൾ എന്ന് വെച്ചാൽ 4 ദിവസത്തെ ജോലി അല്ലെങ്കിൽ 5 ദിവസത്തെ ജോലി എന്ന രീതിയിൽ ക്രമീകരിക്കാൻ തൊഴിലുടമകൾക്ക് അനുവാദം ലഭിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം. നേരത്തെ പറഞ്ഞ തൊഴിൽ നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നിയമത്തിന് കീഴിൽ തന്നെ ഓരോ രീതിയിലും ലൈസൻസാണ്, ലൈസൻസ് രാജാണ്. പഴയ നിയമങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യും, ഇൻസ്പെക്ടർ രാജാണ്. ശരിക്കും ഈ പേപ്പർ ഇവിടെ, ബാക്കി ഫോം ഫില്ല് ചെയ്യാത്ത എന്താ, ഈ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലോ, ഈ നിയമപ്രകാരം ചെയ്തിട്ടില്ലോ. ഒരു തൊഴിൽദാതാവ്, ഒരു തൊഴിലാളി എല്ലാം 29 നിയമങ്ങളും അറിയാൻ വ്യവസ്ഥയില്ല. നമുക്ക് നിയമം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല എന്നൊരു കാര്യമുണ്ടെങ്കിൽ കൂടിയും, പക്ഷേ ഈ സങ്കീർണത ഈ പറയുന്ന ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിൽ കൊണ്ടുവന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ 1 രജിസ്ട്രേഷൻ 1 ലൈസൻസ് 1 റിട്ടേൺ എന്ന രീതിയിലാണ്. മുൻപുണ്ടായിരുന്ന സങ്കീർണമായ നിരവധി രജിസ്ട്രേഷനുകൾക്കും ഫോമുകൾക്കും പകരം ഒരൊറ്റ ഓൺലൈൻ റിട്ടേൺ സമർപ്പണ സംവിധാനം, അത് നിലവിൽ വന്നു. പിന്നെ ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, തൊഴിലാളികൾക്ക് വേണ്ടി യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, ആ ഒരു രജിസ്ട്രേഷൻ കൊണ്ട് ഏത് തൊഴിൽ മേഖലയിൽ പോയാലും നമുക്ക് വരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് കമ്പനികളുടെ ഭരണപരമായ റെഡ് ടേപ്പിസം അല്ലെങ്കിൽ ചുമപ്പ് നാടകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും എന്നാണ്.
1: ശരിക്കും വലിയൊരു മാറ്റമാണ് ഈ ഒരു കോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗിഗ് തൊഴിലാളികൾ. അപ്പോൾ അത് അവർക്ക് ഇത് ഏത് രീതിയിലാണ് ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രജിസ്ട്രേഷനും അതിൻ്റെ പ്രോസസ്സൊക്കെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: ഇത് ഏറ്റവും പ്രധാന ഒരു നിയമസാധുത. നമ്മളൊരു നിയമത്തിൽ ഒരു വിഭാഗത്തിനൊരു നിലനിൽപ്പെന്ന് പറയുന്നത് ആ അവരുടെ പേരോ അല്ലെ അവരെ നിയമത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഡെഫിനിഷനിൽ കൊണ്ടുവരിക എന്നാണ്. ഈ നിയമത്തിനകത്ത് ഗിഗ് വർക്കർ എന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
1: അത് ഏതൊക്കെ തൊഴിലാളികൾ വരും? ഈ ഏതൊക്കെ
0: മേഖലയിലുള്ള ഈ ഫ്രീലാൻസ് തൊഴിലാളികളുണ്ട്, അത് ഇപ്പം നമ്മൾ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ റൈഡ് അതിലൊക്കെ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ, അല്ലാതെ തന്നെ ഫ്രീലാൻസേഴ്സ് ആയിട്ട് ഇപ്പം ക്ലാസ് ഒക്കെ എടുക്കുന്നവർ ഫ്രീലാൻസേഴ്സ് ആയിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്.
2: ഗാനമേള നടത്താനായിട്ട് ഒരു ഗ്രൂപ്പ്, അതിൽ അവർക്ക് പോലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അവർ എവരുടെയും പരിരക്ഷ ആലോചിക്കേണ്ടി വരും ഇനി, കാരണം ഇത് മുൻപിനാലുള്ള 29 നിയമങ്ങളിലും ഇല്ല. ഇപ്പോഴാണ് ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ അതായത് ഒരു നമ്മൾ തീർത്തും ഒരു വീട്ടിലെ ഒരു പണിക്ക് ഒരാളിനെ ഒരു കോൺട്രാക്ട് വർക്കിൽ വരുന്നു, അതൊന്നൊരു നിശ്ചിതമായ ഒരു സമയപരിധി ഒന്നുമില്ലല്ലോ. അവർ കുറച്ച് സമയം വർക്ക് ചെയ്യുക, പക്ഷെ അവർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരുടെ കാര്യവും പരിഗണിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇതിന് 1 വർഷം മിനിമം അവർ ആ പണിയെടുത്തു എന്നുള്ളത് കാണിക്കുന്നതിന് കഴിയണം.
0: മാത്രമല്ല യുവാക്കൾക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ശരി, അവർക്ക് ഈ യുവ തൊഴിലാളികളെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ ആത്മനിർഭർ ഭാരതമാണ്, എല്ലാം സ്വയം പര്യാപ്തമായി നമ്മൾ തന്നെ ഒരു സംരംഭകരാകുക എന്നാണ്. അവർക്കൊക്കെ ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ പിന്നെയല്ല, എവിടെ തൊഴിലെടുത്താലും ഇപ്പം എല്ലാ

0: തൊഴിലാളികൾക്കും കുറഞ്ഞ വേതനം മിനിമം വേജസ് ഉറപ്പാക്കുകയാണ്, ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. പിന്നെ ഒരു രീതിയിലുള്ള ചൂഷണങ്ങളും, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് നിരോധിച്ച് മാത്രമല്ല അവധിക്കാലത്തെ ശമ്പളം കൂടി നിർബന്ധമാക്കി. ഇപ്പം ഗസ്റ്റ് ലെക്ചേഴ്സൊക്കെ ടീച്ചേഴ്സൊക്കെ ബെള്ളേറ്റ് അവർക്ക് ആ ദിവസം ജോലി ചെയ്താൽ അവർക്ക് ആ ശമ്പളം, അവിടെ എന്തെങ്കിലും കാരണങ്ങൾ, മഴ കാരണം അല്ല കളക്ഷൻ അവധി പ്രഖ്യാപിച്ചു. എത്രയോ അധ്യാപകരുണ്ട്, എത്രയോ തൊഴിലെടുക്കുന്നവർക്ക് അവർക്കന്ന് വേതനമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവധിക്കാലത്തെ ശമ്പളം കൂടി അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ വേജ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ച് മിനിമം കൂലി, അത് അതനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് അഗ്രഗേറ്റേഴ്സ്, ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കൂടെ തന്നെ അഗ്രഗേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ കമ്പനികളുണ്ട്. ഇത് വഴി ഇപ്പോൾ നമ്മൾ ഈ സർവീസ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് തരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഗ്രഗേറ്റേഴ്സിൻ്റെ അവരുടെ വാർഷിക ടേൺ ഓവർ ഉണ്ട്. അതിൽ നിന്നും 1 മുതൽ 2% വരെയുള്ള അവരുടെ ടേൺ ഓവർ ഈ പറയുന്ന തൊഴിലാളികളുടെ സാമൂഹിക ക്ഷേമത്തിനായിട്ട് മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: മറ്റേതൊക്കെ മേഖലകളിലാണ് തൊഴിലാളികൾക്കാണ് ഇതിൻ്റെ ഒരു പ്രയോജനം? പ്രത്യേകിച്ച് നമ്മുടെ ബി ഡി സിഗാർ തൊഴിലാളികൾ, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ, അതൊക്കെ വളരെ കൂടുതൽ എണ്ണത്തിൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ബി ഡി സിഗാർ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി സമയം പ്രതിദിനം 8 മുതൽ 12 മണിക്കൂറായും നേരത്തെ എല്ലാ കോഡുകളും പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ 48 മണിക്കൂറായിട്ടും നിജപ്പെടുത്തി. അവർക്കും അത് തന്നെയാണ്. ഓവർ ടൈം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ വേതനത്തിൻ്റെ ഇരട്ടിയെങ്കിലും അത് നൽകിയിരിക്കുകയും 1 വർഷത്തിൽ 30 ദിവസത്തെ ജോലി പൂർത്തിയാക്കിയാൽ ബോണസിന് അർഹതയുണ്ടാകും ഈ നിയമപ്രകാരം. അതൊരു വലിയൊരു മാറ്റം.
1: കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇത് ബാധകമാകും?
2: തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ തോട്ടം തൊഴിലാളികൾ, അതിലെ 10-ൽ അധികം തൊഴിലാളികളുള്ള തോട്ടങ്ങളെ സാമൂഹിക സുരക്ഷാ കോഡിന്, നേരത്തെ നമ്മൾ പറഞ്ഞ സാമൂഹിക സുരക്ഷ ESI അതുപോലുള്ള കാര്യങ്ങൾ സാമൂഹിക സുരക്ഷാ കോഡിന് കീഴിൽ കൊണ്ടുവന്നു. പിന്നെ കെമിക്കലുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സുരക്ഷാ ഉപകരണങ്ങളും പരിശീലനവും മാൻഡേറ്ററി ആണ്, നിർബന്ധമാക്കി, അത് വേണം. പൂർണ്ണ ESI മെഡിക്കൽ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഉറപ്പ് നൽകി. ഇത് തോട്ടം തൊഴിലാളികളിൽ വലിയൊരു മാറ്റമാണ് അവരിൽ വരുത്തുന്നത്. ഇതുവരെ അവർക്ക് ഈ തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് അവരുടെ കുട്ടികൾ ഉൾപ്പെടെ ESI മെഡിക്കൽ സൗകര്യം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പ് നൽകി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓഡിയോ വിഷ്വൽ, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഡിജിറ്റൽ മീഡിയ അത് ഇപ്പോൾ ഏറ്റവും അധികം വരുന്നതാണ്, ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ. അങ്ങനെയുള്ളതിൽ ഇലക്ട്രോണിക് മീഡിയയിൽ നിൽക്കുന്ന പത്രപ്രവർത്തകർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റണ്ട് കലാകാരന്മാർ, ഇതൊക്കെ അവർക്കൊക്കെ അവരുടെ എല്ലാം തസ്തികയും വേതനവും വ്യക്തമാക്കുന്ന നിർബന്ധിത നിയമന കത്തുകൾ, പൂർണ്ണ ആനുകൂല്യം അവർക്ക് നൽകണം, പൂർണ്ണ ആനുകൂല്യവും നൽകണം. അതായത് അവരുടെ നിയമന കത്തുകൾ അവർക്ക് നൽകണം.
1: ഇപ്പോൾ അങ്ങനെ
2: ഇല്ല, അവർക്ക് പോയാൽ പോയി. അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റണ്ട്, ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആ യൂണിറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു, ഇല്ലെങ്കിൽ അവരുടെ ജീവിതം പോയി. പക്ഷേ ഇതല്ല, ഇത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോയിൻമെൻ്റ് ലെറ്റർ എല്ലാവർക്കും നൽകണം. അതിൽ മാൻഡേറ്ററി ആക്കി, ഒരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ ഉണ്ടാവും, അയാളത് ചോദിച്ച് വാങ്ങണം, നിർബന്ധം, മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്.
1: ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലോ,
2: അപ്പോൾ
1: അവരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്തൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്നത്?
2: ഈ IT മേഖലയിലും ഇതുപോലെ തന്നെ അവർക്കും ഈ നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അവരിലും കൊണ്ടുവന്നു.
1: അതായത് 48 മണിക്കൂർ
2: അത് വ്യക്തമായിട്ട്, അതുപോലെ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും, PF, ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സർവ്വ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവന്നു.
0: നേരത്തെ ഈ വേതനം നൽകുന്ന തീയതി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ തന്നെ വേതനം ഉറപ്പാക്കുവാനായിട്ട് പറയുകയുണ്ടായി. പിന്നെ ഈ IT മേഖലയിൽ പ്രധാനമായാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്നൊരു പോഷ് ആക്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ, ആ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഒരു രീതിയിലൊരു വിവേചനമോ ഒരു അതിക്രമമോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള IC നിർബന്ധമായിട്ടും ആ കമ്മിറ്റികളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്ന്. അതെ, കംപ്ലയിൻസ് കമ്മിറ്റികളുണ്ട്, അല്ലാതെയുള്ള കമ്മിറ്റികളുണ്ട്. വേതനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് കൃത്യസമയത്ത് തന്നെ അത് പരിഹരിക്കപ്പെടണം എന്ന രീതിയും അത് പറയുന്നുണ്ട്. ആ ഓഡിയോ വിഷ്വലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക, ഉപയോഗിച്ച വാക്കുകളുടെ ഒരു പ്രത്യേകതയാണ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 29, ശകവർഷം 1948 ജ്യേഷ്ഠം 22, 2026 ജൂൺ മാസം 12 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 42 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം കൽക്കട്ടയിലെ നാഷണൽ ലൈബ്രറി. 1836 സ്ഥാപിതമായ ഈ ലൈബ്രറിയിൽ 20 ലക്ഷത്തിലധികം പുസ്തകങ്ങളുണ്ട്. ഇനി ഇന്നത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ തവണ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യമേതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:55 രാത്രി 7:58 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി. ഏറ്റവും കൂടുതൽ തവണ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റ് ഈണം നൽകി പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ കഥപുറത്തിൻ്റെതാണ്.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ശ്രദ്ധ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഭരത്വാജ്.

വിദ്യാസാഗറിന്റെ ഈണത്തിൽ പറഞ്ഞ ഒരു ഗാനം കേൾക്കാം. ചിത്രം ദോസ്ത്. യേശുദാസും സുജാതയുമാണ് ഈ ഗാനം പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ.

0: അടുത്ത പരിപാടി ഹിന്ദി പാഠം അല്പസമയത്തിനുള്ളിൽ.
1: ദേശവാണി സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ഭാസ്കരൻ. പഠിക്കുന്നവർ ശിവങ്കരി, പാർവതി എന്നിവർ.
2: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതെ ഹേ ഹിന്ദി പാഠ്. ശിക്ഷക് ഹേ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായേ ഹേ പാർവതി ഓർ ശിവങ്കരി.
3: നമസ്തേ ബച്ചോ.
4: നമസ്തേ അധ്യാപക ജി.
3: ഗലീലിയോ പാഠത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗ് ഹം ഘട്ടെങ്കെ പാലേ മൈ പട്ടുങ്ക. ഗലീലിയോനെ ആകെ ചൽക്ക ഠേർ സാരി ദൂസരി ഖോജെങ്കി ഇൻമേ പഹലി ദൂർബിൻ ഭി ഷാമിൽ ഹേ. ഗലീലിയോനെ വിജ്ഞാൻമേ പ്രയോ തഥാ ഗണിതക്കോ സഹി ജഗ ദേക്കർ ഖുദ് ആധുനിക് യാ നയ വിജ്ഞാൻ കി ഖോജ് കി. ശിവങ്കരി പഠ്യേ.
4: ഗലീലിയോനെ ആകെ ചൽക്കർ ഡേർ സാരി ദൂസരി ഖോജെങ്കി ഇൻമേ പഹലി ദൂർബീൻ ബി ഷാമിൽ ഹേ. ഗലീലിയോനെ വിജ്ഞാൻ മേ പ്രയോഗ് തഥാ ഗണിത് കോ സഹി ജഗഹ് ദേക്കർ ഖുദ് ആധുനിക് യാ നയ വിജ്ഞാൻ കി ഖോജ് കി.
3: ഇസ് ഭാഗ ക മലയാളം പരിഭാഷ ദേക്കേംഗേ. ഗലീലിയോ പിന്നീട് മറ്റ് നിരവധി കണ്ടെത്തലുകൾ നടത്തി. ഇതിൽ ആദ്യത്തെ ദൂരദർശിനിയും ഉൾപ്പെടുന്നു. ഗലീലിയോ ശാസ്ത്രത്തിൽ പരീക്ഷണത്തിനും ഗണിതത്തിനും ശരിയായ സ്ഥാനം നൽകിക്കൊണ്ട് ആധുനിക ശാസ്ത്രം അഥവാ നവീന ശാസ്ത്രം തന്നെ കണ്ടെത്തി. കണ്ടെത്തലുകൾ, ഖോജിന കണ്ടെത്തുക, ഖോജേം കണ്ടെത്തലുകൾ. ദൂർബിൻ
4: ദൂരദർശിനി,
3: ടെലിസ്കോപ്പ്. സഹിജഗ പർവതി, സഹിജഗ കറക്റ്റ് പ്ലേസ്, കറക്റ്റ് പ്ലേസ്
5: കറക്റ്റ് പ്ലേസ്
3: ശരിയായ സ്ഥാനം. ആധുനിക്, ആധുനിക
4: മോഡേൺ.
3: നയേ മത്തലബ് നയേ
4: ന്യൂ,
3: ന്യൂ. നയാക്ക വിലോം ശബ്ദ പർവതി, നയാക്ക വിലോം ശബ്ദ
5: പുരാന,
3: നയാ പുരാന, നയാക്ക വിലോം ശബ്ദ പുരാന. ഗലീലിയോക്കോ ഗലീലിയെ ഇസാബി ക്യോം കഹാ ജാനേ ലഗ. ഗലീലിയോയെ ഗലീലിയോ ഗണിതജ്ഞൻ എന്ന് പറയപ്പെടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ശിവങ്കരി ബതായിയെ.
4: ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് ക പ്രയോഗ് പഹലി ബാർ ഇത്നാ സ്യാദാ കിയാ കി ലോഗ് ഉനേ ഗലീലിയെ ഹിസാബി കഹ്നേ ലഗെ.
3: അതായത് പാർവതി സുനിയെ, ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് ക പ്രയോഗ് പഹലി ബാർ ഇത്നാ സ്യാദാ കിയാ കി ലോഗ് ഉനേ ഗലീലിയോ ഹിസാബി കഹ്നേ ലഗെ. അഗലാ ഏക സവാൽ ദേക്കേംഗേ. പുരാനെ ജമാനേ മേ സമയ ജാനേ കെ ലിയേ ലോഗോനെ ക്യാ ക്യാ ഉപായ് അപ്നായേ ഹോഗേ. അതായത് പഴയ കാലത്ത് സമയമറിയാൻ ആളുകൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിരുന്നത്? പുരാന ജമാനമേ ലോക സമയ ജാനെ കെലിയെ കൈ തരീക്കെ അപ്നായത്തെ വേ ധൂപ് ഘടിക്ക ഇസ്തേമാൽ കത്തേത്തെ ജോ സൂരജ് കി പർച്ഛായി സെ സമയ ബദാത്തി തി കുച്ച് ലോക് പാനി ഘടിക്ക പ്രയോഗ കർത്തേ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോട്ടയം ഒളശ സർക്കാർ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 2026-27 അധ്യയന വർഷം 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ഈ മാസം 30 വരെ പ്രവേശനം ലഭിക്കുന്നതാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 1-ാം ക്ലാസ്സിലേക്കും സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കാഴ്ചപരിമിതരായ കുട്ടികൾക്ക് TC അടിസ്ഥാനത്തിൽ അതതു ക്ലാസുകളിലേക്കും പ്രവേശനം നൽകുന്നതാണ്. പഠനം, ഭക്ഷണം, വൈദ്യസഹായം, യൂണിഫോം എന്നിവ തികച്ചും സൗജന്യമാണ്. സാധാരണ സിലബസിന് പുറമെ സംഗീതം, ഉപകരണ സംഗീതം, പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ, ബ്രെയിൻ, കൈത്തൊഴിൽ, മൊബിലിറ്റി ആൻഡ് ഓറിയന്റേഷൻ, ഡെയിലി ലിവിംഗ് സ്കിൽസ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നതാണ്. താൽപ്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. വിലാസം: ഹെഡ്മാസ്റ്റർ സർക്കാർ അന്ധവിദ്യാലയം, ഒളശ PO, കോട്ടയം. 6860014. ഫോൺ നമ്പർ 9544118933. നമ്പർ ഒരിക്കൽ കൂടി: 9544118933. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരി, ചിത്രം തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനും സന്ദേശത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം കുട്ടികളിൽ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഈ പ്രവണത കുട്ടികളുടെ തലച്ചോറിനെയും മാനസിക ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: ഇത് കുട്ടികളിലും കൗമാരക്കാരിലും ഉള്ള ലഹരി ഉപയോഗം മുൻപത്തെ

കാലം കഴിഞ്ഞ ഒരു 30 വർഷത്തെ കണക്ക് മൊത്തത്തിൽ എക്സ്പീരിയൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രമേണയായിട്ട് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരിക്കലൊരു കുട്ടി എൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന ഒരു കുട്ടി ആൺകുട്ടിയെ ബിഹേവിയർ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. അപ്പോഴവൻ കേസിൽ പെട്ടിരിക്കുകയാണ്, ഒരു കേസിൽ, പോലീസ് കേസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ, അതേ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിൽ കയറി അടിച്ചു. അങ്ങനെയാണ് പോലീസ് കേസായത്. പോലീസ് കേസായി പിന്നെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പശ്ചാത്തലം, ഫാമിലി പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അമ്മ വീട്ടു ജോലിക്ക് പോയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ വേർപിരിഞ്ഞു പോയി. ആൽക്കഹോളിസവും മദ്യപാനവും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അച്ഛൻ അബാൻഡൻ ചെയ്തു ഫാമിലി, പുള്ളി ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഇവൻ്റെ കൂടുതൽ, ഇവനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക്, കൂടുതൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ എവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ 1 വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവൻ അക്സെപ്റ്റ് ചെയ്തു. അത് പുറത്ത് പറഞ്ഞവൻ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് പറഞ്ഞു, ഞാൻ MDMA ഉപയോഗിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്, 10ാം ക്ലാസ് അവസാനം കഴിഞ്ഞപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വെക്കേഷനിൽ നിന്ന്. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് നിൽക്കുമല്ലോ, ആ സമയത്ത് വീട്ടിന് പരിസരത്തുള്ള ചില അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് തുടങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച, മോനെ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി എന്തിനാണ് അടിക്കുന്നത്? അത് സ്കൂളിൽ തന്നെ പറഞ്ഞു തീർത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ മാറ്റം വരും. അവരുടെ അസസ്മെൻറ്റ്, ഈ ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനമെടുക്കാനുള്ള ശേഷി സഹായിക്കുന്ന ബ്രെയിനിൻ്റെ ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസൊക്കെ കുറയും. അവർ ആൻറ്റിസിപ്പേറ്ററി ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് എല്ലാം കുറയും. അതുപോലെ ഇവരുടെ അക്രമവാസന കൂട്ടും. ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് നമ്മൾ അക്രമവാസനയെ കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള

0: ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പം മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ ബ്രെയിനിൻ്റെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന അതിൻ്റെ ഭാഗത്തുള്ള ഒരു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്ന് പറയും, അവിടെ നിന്ന് പിന്നെ ഡോപ്പമിൻ്റെ സർജ് ഉണ്ടാകും, ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാകും, അത് ന്യൂക്ലിയസ് അക്യുപ്പൻസ് അക്യുപ്പൻസിലെത്തിയിട്ട് പിന്നെ അത് പ്രീ ഫ്രോണ്ടൽ ലോബിലേക്ക്, അപ്പോൾ പ്രീ ഫ്രോണ്ടൽ ലോബിൽ നല്ല ഫ്ലഷ് ഓഫ് ഡോപ്പമിൻ, അപ്പോൾ ഈ ഡോപ്പമിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിക്ക് കൂടുതൽ സന്തോഷവും ലഹരിയുടെ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇവരിത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ അഡിക്ഷനിലേക്ക് മദ്യാസക്തിയിലേക്ക് പോകുന്ന, മദ്യാസക്തിയിലേക്ക് മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടുംബം ഞങ്ങൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. അച്ഛൻ മദ്യപാനി, കുടുംബം നോക്കുന്നില്ല, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, വഴക്കുവടി നടക്കുന്നു, പിന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകണു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന കൗമാരക്കാരായ കുട്ടികളിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവരിൽ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്, കുറ്റവാസന, ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ. അപ്പം അങ്ങനത്തെ ഇതും വരാനുള്ള, അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലി, മദ്യം മയക്കുമരുന്ന് ഉപയോഗം, കുട്ടികളിൽ കുറ്റവാസന സ്വഭാവ രീതി വർദ്ധിച്ചു വരുന്നു, ഇതെല്ലാം കൂടെ സമ്മിളിതമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു പശ്ചാത്തലം വിശകലനം ചെയ്ത് കൂടുതൽ മനഃശാസ്ത്ര വിശകലനം നടത്തി നോക്കുമ്പം മയക്കുമരുന്നിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ല നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ കൂടുതൽ സങ്കീർണമായ കുറ്റവാസനയുടെ സ്വഭാവ രീതി, അക്രമവാസനയുടെ സ്വഭാവ രീതി, മോഷണം, പോർണോഗ്രാഫി ഉപയോഗിക്കുക, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കുട്ടികളെ വലയിലാക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പറയൂ.
0: മാഫിയ തന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലി, അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ മധ്യവർഗ സമൂഹത്തിലുള്ള ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മധ്യവർഗ കുടുംബത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മധ്യവർഗ സമൂഹമായിരിക്കും. അവർ ഈ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ വേണ്ടി മറ്റു തരത്തിലുള്ള യാതൊരു താല്പര്യത്തിലും കുട്ടിക്ക് അത് ഉള്ള, പ്രത്യേകിച്ച് കൗമാരകാലത്ത് നല്ല എനർജി ആയിരിക്കും, സൈക്കോളജിക്കൽ എനർജി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് കൗമാരകാലത്ത് ബോറടിക്കും, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ശൂന്യത അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ശൂന്യത അനുഭവപ്പെടുന്ന കുട്ടികളെ കൂട്ടുകാർ വഴി ഈ മയക്കുമരുന്ന് ലോബി അട്രാക്ട് ചെയ്യും, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഓഫർ ചെയ്യുന്ന കണക്കൊക്കെ കൊടുത്ത് അവരെയും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നേരിട്ടല്ല, അതേസമയത്ത് ഈ അകത്തുള്ള കുട്ടികൾ ഉപയോഗിച്ചും കൊണ്ട് ആകർഷിച്ച് അവരുടെ വലയിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരുടെ വലയുടെ ഭാഗമാകും. അപ്പോൾ രണ്ട് തരത്തിലെ സ്ട്രീം ഓഫ് കുട്ടികൾ ഈ പറഞ്ഞ മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ കാണിക്കാൻ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ നമ്മളുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം സ്കൂൾ അന്തരീക്ഷത്തിൽ, കുടുംബ അന്തരീക്ഷത്തിലും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിലുള്ള നെക്സസ് നെറ്റ്വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൻകിട കടത്തുകൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കും കൂടെ ഫൈനർ ആസ്പെക്ട്സിലോട്ടും കൂടെ പോയി ശരിക്കും പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് വേണം. കുടുംബം, സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൾ, അധ്യാപകർ, അതുപോലെ സമൂഹത്തിലുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു വെൽവിഷേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരും കൂടെ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള നിരന്തര സർവേലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇതിൽ കുട്ടികളെ, കൗമാരക്കാരെ ഇതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
1: സർ, ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ സ്വഭാവ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ടത്. അടിക്കടി ഫ്രണ്ട്ഷിപ്പ് മാറുന്നു, കൂടുതൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെല്ലാം നമുക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്വഭാവം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യം കൂടുക, പെട്ടെന്ന് അക്രമ സ്വഭാവത്തിൽ

0: മാറുക, സാധനങ്ങളെ നശിപ്പിക്കുക, പഠനത്തിൽ പുറകിലോട്ട് വരിക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലേക്ക് പുറകിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, അക്രമ സ്വഭാവത്തിലുള്ള വ്യക്തിഗതമായ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, സാധാരണ അമ്മയോട് തർക്കിക്കാത്ത കുട്ടി തർക്കിക്കാൻ തുടങ്ങുന്നു, സാധാരണ അമ്മയെ അടിക്കാൻ വന്ന് തിരിച്ചടിക്കുക എന്ന സ്വഭാവമില്ലാത്ത കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള വാഞ്ചന വരുന്നു, സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ സുഹൃബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലുള്ള ഒരു വിശകലനം മാതാപിതാക്കൾ നടത്തി നോക്കണം. അതുപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക്, പിന്നെ ചില അമ്മമാർ കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ തന്നെ ഇവനെ കഴുകാൻ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ബീഡി കിട്ടി, അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടി, MDMA അങ്ങനെയൊക്കെ ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്
1: സർ. അതുപോലെ തന്നെ ഈ മോശമായ കുടുംബാന്തരീക്ഷം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ക്രമേണ ആശ്വാസം എന്ന രീതിയിൽ ലഹരിയിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യാറില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, ബുദ്ധി രൂപീകരണത്തിലും, മറ്റ് സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപീകരണത്തിലും, എല്ലാത്തിനകത്തും കുടുംബ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന പ്രത്യേകതകളോടൊപ്പം തന്നെ കുട്ടി വളരുന്ന സാഹചര്യം ഞങ്ങൾ പറയുന്നത് ജെനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ബ്രെയിനിൻ്റെ വികാസത്തിൽ എൻവയോൺമെൻറ്റിന് ഈ സാഹചര്യത്തിന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബ്രെയിനിൻ്റെ ജെനറ്റിക് ഇൻഹെറിറ്റൻസ് ആണത്, അതിനെ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പാരമ്പര്യമായിട്ടുള്ള. പക്ഷേ ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ആ ജെനറ്റിക് ഇൻഹെറിറ്റൻസിനെ പോലും മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാഹചര്യം എങ്ങനെ കുട്ടി വളർത്തപ്പെടുന്നത്, കുട്ടിയുടെ ബന്ധം എന്താ, കുട്ടി കുടുംബത്തിൻ്റെ പ്രത്യേകത, കുട്ടികളും കുടുംബവും തമ്മിൽ അച്ഛനമ്മമാരും തമ്മിലുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട്, സൗഹൃദം എത്രത്തോളം ഉണ്ട്, അടുപ്പം എത്ര, അങ്ങനെ സ്വാധീനം അങ്ങനെ, ഇതെല്ലാം കുട്ടിയുടെ വളരുന്ന സാഹചര്യം, പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് കുടുംബ ബ്രെയിനിൻ്റെ വികാസത്തെയും നിർണയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അബാൻഡൻഡ് ഫാമിലി എപ്പോഴും നമുക്ക് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. അബാൻഡൻഡ് ഫാമിലി എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി, പലതരത്തിലുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ വേർപെട്ടായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ ആൽക്കഹോൾസ്. ഈ നമ്മൾ കണ്ടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണക്ക് മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തി നോക്കുമ്പം ഇത്തരം കുടുംബങ്ങളിലെ അച്ഛന്മാർക്ക് ഇൻവേരിയബിളി ഏറെയും കുറഞ്ഞ് ഇത്തരത്തിലുള്ള സ്വഭാവ രീതിയിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തന്നെയുള്ള, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം തന്നെ, അപ്പോൾ അത് കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനും പിന്നെ കൂടുതൽ കൗമാരകാലത്തിൽ എത്തുമ്പോൾ ഒരു 8 9 ആകുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയും, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇത് കാണും, അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തി കുട്ടി. അപ്പോൾ ഈ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ തന്നെ ഈ പരിസരത്തുള്ള മുതിർന്ന ചേട്ടന്മാരുമായിട്ടുള്ള ഭയങ്കര ബന്ധമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കും, അവരുടെ സഹായിയായിട്ട് കൂടി അതിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള മൾട്ടിപ്പിളായിട്ടുള്ള ഘടകങ്ങൾ ആണ് ഇത് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതും തുടരുന്നതും എല്ലാം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഈ ഒരു പാക്കറ്റ് കിട്ടി MDMA ആണെന്ന് അറിയുന്നു, ഉടനെ നമ്മൾ സാധാരണഗതിയിലൊരു കുടുംബ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്ത് അച്ഛനും അമ്മയും കൂടെ ഒന്നിൽ അവനെ അടിച്ച് ശിക്ഷ കൊടുത്ത് കുറ്റം സമ്മതിപ്പിച്ച് അടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതും കുട്ടിയെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണല്ലോ, അത് നടക്കത്തില്ല. ചിലപ്പോൾ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഈ കുട്ടി വീട് വിട്ടു പോകും. അപ്പോൾ കടുത്ത ശിക്ഷയല്ല, പകരം ഇങ്ങനെയൊരു പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് സമാധാനമായി കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഒരിക്കലും നമ്മൾ ഈ കുട്ടിയും നമ്മൾ പേരൻസും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിലേക്ക് അതിതീവ്രമായ രീതിയിൽ വൈകാരികമായി മാതാപിതാക്കൾ പ്രതികരിക്കരുത്. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അധ്യാപകരും അത് ക്ലാസ്സിൽ സ്കൂളിലൊരു വലിയ വാർത്തയാകുന്നു, കുട്ടികളെല്ലാവരും ഈ കുട്ടിയെ തിരിച്ചറിയുന്നു.

0: അവനാണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നത്, ഇവന് വേറെ കുഴപ്പങ്ങളുണ്ടെന്ന്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും ആ നെക്സസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടും. ചിലപ്പം കുട്ടിക്ക് ഇപ്പോൾ ഉപയോഗം മാത്രമേ ഉള്ളൂ, പക്ഷേ നെക്സസിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടന രീതികളും ഫാമിലിയിലും ഉള്ളതും സ്കൂളുകളിലുള്ളതും അത് കുട്ടി ആ നെക്സസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലേക്ക് വഴിതെളിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ ഈ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനി ആ അത് നമുക്ക് പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് സാധ്യതകൾ. ഒന്ന്, കുട്ടിയെ കൊണ്ടുപോയി മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് പറ്റുമെങ്കിൽ നല്ല കാര്യം. രണ്ട്, സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അമ്മയ്ക്കും അച്ഛനും പരിചയമുള്ള ഒരു സാറ് കാണും. എല്ലാ സ്കൂളും വീട്ടു പരിസരത്താണല്ലോ സ്കൂൾ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ആ അധ്യാപകനുമായിട്ട് വിഷയം ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കൗൺസിലറുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ കൗൺസിലറുമായിട്ട് കുട്ടിയെ കണ്ട് കൗൺസിലറിൻ്റെ ഒരു സഹായം തേടി. കാരണം ഈ അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ കുടുംബത്തിനകത്ത് കൊണ്ടുവരാനാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ അധ്യാപകർ പിന്നെ കൗൺസിലർമാർ മാതാപിതാക്കൾ തന്നെ അതിവൈകാരികമായി പ്രകടിപ്പിക്കാത്ത രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെ എന്ത് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആനന്ദ പൂങ്കാറ്റേ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം ദേവ.

സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം സൂര്യവംശം. ഗാനശില്പികൾ രവിശങ്കർ, എസ് എ രാജ്കുമാർ.

പാർവേ ഒൻട്രേ പോതുമേ എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിഷ്, രാഘവേന്ദ്ര, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന പാ വിജയ്, സംഗീതം ഭരണി.

0: റിമാസുകളൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ തന്നിട്ടുണ്ട്.
1: ജില്ലാ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ടൂറിസം മേഖലയിൽ എന്തൊക്കെ കർമ്മപദ്ധതികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്?
0: ഇടുക്കി ജില്ലയിലുള്ള മെയിനായിട്ടുള്ള ടൂറിസം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. 2016 കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ദിവസേന ഏകദേശം ഒരു 8,000 ടൂറിസ്റ്റുകൾ വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് ഇടുക്കി അഡ്വഞ്ചർ വാഗമൺ പാർക്ക്. അതുപോലെ തന്നെ വാഗമണിലെ മൊട്ടക്കുന്നുകൾ, വാഗമൺ പ്രദേശത്തിന്റെ സൗന്ദര്യം നുകരാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല സമയം ചെലവഴിക്കാവുന്ന ഒരു സ്ഥലമാണ് മൊട്ടക്കുന്നുകൾ. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് DTPC PPP മോഡലിൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലിൽ ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അവിടെയുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ടൈപ്പ് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. കൂടാതെ ഈ ലൊക്കേഷനിൽ തന്നെയാണ് പാരാഗ്ലൈഡിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. പാരാഗ്ലൈഡിംഗ് ആക്ടിവിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒരേ സ്ഥലത്ത് നിന്ന് ലാൻഡും ടേക്ക് ഓഫും ചെയ്യാനുള്ള സൗകര്യം ഉള്ള ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലമാണ് വാഗമൺ പാരാഗ്ലൈഡിംഗ് പോയിന്റ്. അതുകൂടാതെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, അത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റും DTPC PPP മോഡലിൽ ചെയ്ത് വികസിപ്പിച്ച ഒരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാർ. അവിടെയും ദിവസേന ഏകദേശം ഒരു 4,000-5,000 ഇടക്ക് ടൂറിസ്റ്റുകൾ സന്ദർശിച്ചു പോകുന്ന സ്ഥലമാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ.
2: ടൂറിസം ഡയറിയിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ഇടുക്കി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഷൈൻ KS.
3: ടൂറിസം ഡയറി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏറ്റവും കൂടുതൽ തവണ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം: ബ്രസീലാണ് ഫിഫ ലോകകപ്പ് ഏറ്റവും കൂടുതൽ തവണ നേടിയ രാജ്യം. 5 തവണയാണ് ബ്രസീൽ കിരീടം ചൂടിയത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇ വിദ്യ പദ്ധതി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീടനിയന്ത്രണം. ഡോക്ടർ അഞ്ജു സി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 ആരോഗ്യവേദി. തുടർന്ന് ഗാനങ്ങൾ. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഈശോത് സിദ്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ, സാധ്യതകൾ, +2 സയൻസ് കഴിഞ്ഞാൽ. 9:30 കേന്ദ്ര സർക്കാരിൻ്റെ 12 വർഷങ്ങൾ. കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ ശബ്ദലേഖനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:15 പാട്ടുകളും. 5:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15

കാവ്യാഞ്ജലി. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ, 8:00 നാടകം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായികലോകം, 9:30 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി, ഇപ്പോൾ സമയം 6 മണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
3: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
2: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
4: Thank you. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
5: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors. In a social media post, Mr. Modi said that the growing participation of women in emerging fields such as drone technology is opening new avenues of opportunity and transforming the development landscape across the nation. He noted that over the last 12 years, the NDA government has worked to further women-led development, and this is visible across sectors. Union Home Minister Amit Shah has said that the government is fully committed to ensuring the highest level of security and a smooth pilgrimage experience for devotees undertaking the Amarnath Yatra. He said this while chairing a high-level meeting in New Delhi to review the preparedness of the Yatra. During the meeting, Mr. Shah directed for creating impregnable multi-layered security grid along the pilgrimage route with the coordinated efforts of the Central Armed Police Forces, Jammu and Kashmir Police and all security agencies. The minister emphasized to further strengthen the security framework with the extensive use of modern technologies such as drones, CCTV surveillance and advanced monitoring systems. External Affairs Ministry today summoned Chargé d'Affaires of the United States, Jason Meeks, and lodged a strong protest regarding continuing attacks by U.S. Naval

നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. പറവൂർ ടൗൺഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് മൃതദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജൂൺ 6 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടി ജെ വിനോദ് MLA നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഏകോപന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര ദീർഘകാല നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ 2 കുട്ടികൾക്ക് 100 ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സൌത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ഇൻസ്പയർ വിറ്റ്നസ് ഡേ നടന്നത്. സ്കൂളിലെ 25 കുട്ടികളുമായി ജില്ലാ കളക്ടർ നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഹൈജീൻ കിറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വിറ്റ്നസ് ഡേയിലൂടെ അവസരമൊരുക്കും. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഊത്തപിടുത്തത്തിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കി. നിയമം ലംഘിച്ച് ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെ 6 വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴയുടെ കവിത പ്രലോഭനങ്ങൾ, ആലാപനം ഭാവന രാധാകൃഷ്ണൻ.

0: കാവ്യാഞ്ജലിയിൽ കേട്ടത് ചങ്ങമ്പുഴിയുടെ കവിത പ്രലോഭനങ്ങൾ. ആലാപനം ഭാവന രാധാകൃഷ്ണൻ. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 54 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യവാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് രാഷ്ട്രനിർമാണസ്യ പൂർണക്ഷമതായാഃ സാക്ഷാത്കാരായ ഗതദ്വാദശവർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമിതമിതി. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദേഹല്യാം ശ്രീ അമർനാഥയാത്രായാഃ സജ്ജതായാഃ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം അകരോത്. കേന്ദ്രീയ പ്രശാസനേന ഉദ്യോഗമുദ്ദിശ്യ പെട്രോൾ പമ്പ് ഇത്യേതേഭ്യഃ പെട്രോൾ ഡീസൽ ഇത്യതയോഃ ക്രയണം പ്രതിബന്ധിതം. സംയുക്തരാഷ്ട്രസംഘഃ ഒമാനദേശസ്യ തട്ടെ തൈലനൗകാസ്ഥാനാം ഭാരതീയനാവികാനാമുപരി കൃതാക്രമണാനാം നിന്ദാം അകരോത്. ഭാരതീയസ്യ ദിഗ്ഗജലക്ഷ്യഭേദനസ്പർദ്ധായാഃ ക്രീഡകസ്യ പ്രശിക്ഷകസ്യ ച ജസ്പാല് റാണാ ഇത്യസ്യ 49 വയസി മൃത്യുഃ അഭവത്. അപി ച അസ്മിൻ വർഷേ ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം ടോറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കാനഡാദേശഃ ബോസ്നിയ ഹെർസെഗോവിന ദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിത്തീയ സമാവേശേ ഉദ്യമശീലത ഇത്യതഃ ആരഭ്യ ശിക്ഷ സ്വാസ്ഥ്യസേവ സ്വച്ഛത ഗൃഹനിർമാണ ക്രീഡാ വിജ്ഞാനം പ്രശാസനം ച യാവത് വിവിധേഷു ക്ഷേത്രേഷു മഹിളാഃ പ്രമുഖാം ഭൂമികാം നിർവഹന്ത്യഃ സന്തി. സാമാജിക പ്രസാരമാധ്യമേ ശ്രീ മോദി അവദത് യത് ഡ്രോണ തന്ത്രജ്ഞാനമിത്യാദിഷു ഉദയോന്മുഖ ക്ഷേത്രേഷു മഹിളാനാം വർധമാന സഹഭാഗിത്വേന അവസരസ്യ നൂതനാഃ മാർഗാഃ ഉദ്ഘാട്യന്തി. സമ്പൂർണ്ണദേശേ ച വികാസ പരിദൃശ്യം പരിവർത്തതി. തത്പൂർവം ഏകസ്മിൻ കാര്യക്രമേ ഭാഷമാണഃ പ്രധാനമന്ത്രീ അവദത് യത് ഗതദ്വാദശവർഷേഷു NDA ഇത്യസ്യ സർവകാരഃ മഹിളാനാം നേതൃത്വേ വികാസകാര്യം അകരോത്. എതച്ച അന്യേഷു ക്ഷേത്രേഷ്വപി ദൃശ്യതേ.
2: आज भारत विमेन लेड डेवलपमेंट की राह पर चल पड़ा है.
3: हमारी सरकार ने महिलाओं के लिए सारे रास्ते खोल दिए.
2: हमने करोड़ों महिलाओं के लिए शौचालय बनवाकर उनका सम्मान बढ़ाया. हमने उज्ज्वला सिलेंडर देकर उन्हें धुएं जैसी तकलीफों से भी बचाया.
3: दशकों से हमारी बहनों के पास हुनर भी था मेहनत भी थी लेकिन उन्हें पूंजी और अवसर नहीं मिलते. 3 करोड़ महिलाओं को लखपति दीदी बनाने का जो संकल्प किया था वो पूरा हो चुका है.
1: प्रधानमंत्री नरेंद्र मोदी एतदपि अवदत् यत् सर्वकारः याः महिलाः आर्थिकरूपेण स्वतन्त्राः भवितुं दीर्घकालं यावत् प्रयतन्त्यः आसन् ताः स्वसहायतासमूहान् सक्रियतया समर्थयन्तीति. പ്രധാനമന്ത്രി ഇതോപി അധോരേഖിതവാൻ യത് സർവകാരസ്യ പ്രയത്നാഃ മര്യാദായാം അവസരേഷു സശക്തീകരണേ ച നിഹിതാഃ സന്തീതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂണ മാസസ്യ 14 ദിനാങ്കേ ഫ്രാൻസ് ദേശസ്യ നീസ് നഗരം ഗമിഷ്യതി. തദൈവ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോഃ ദ്വയോഃ രാഷ്ട്രയോഃ യൂറോപീയ യാത്രായാഃ പ്രഥമഃ ചരണഃ ഭവിഷ്യതി. അസ്മിൻ വർഷേ ഫർവരി മാസേ ദ്വയോഃ രാഷ്ട്രയോഃ സംബന്ധഃ വിശേഷ വൈശ്വിക സാമരിക സഹഭാഗിത്വ രൂപേണ വർദ്ധിതസ്യാനന്തരം രാഷ്ട്രപതിനാ ഇമ്മാനുവൽ മാക്രോൺ ഇത്യനേന സഹ ഏതത് തസ്യ പ്രഥമം ദ്വൈപാക്ഷികം ശിഖർ സമ്മേളനം ഭവിഷ്യതി. അതഃ അസ്യാഃ യാത്രായാഃ വിശേഷം മഹത്വം വർത്തതേ. എവിയൻ നഗരെ G7 ശിഖർ സമ്മേളനേ ഭാഗം ഗ്രഹീതും ഫ്രാൻസ് ദേശം പ്രത്യാഗമനാത് പ്രാക് നീസ് നഗരാത് ശ്രീ മോദി സ്ലോവാക്കിയ ദേശം

0: प्रतिगमिष्यति, यत्र भारतं दक्षिणविश्वेत्यस्य प्रमुखस्वररूपेण भागं ग्रहिष्यति। केन्द्रीयगृहमन्त्रिणा अमितशाहेन नवदेहल्यां श्री अमरनाथयात्रायाः सज्जतायाः समीक्षार्थम् उच्चस्तरीयसभायाः अध्यक्षता कृता। अस्यां सभायां सेनाध्यक्षः उपेन्द्रद्विवेदी, राष्ट्रियसुरक्षापरामर्शदः अजितडोभालः, जम्मूकश्मीरस्य उपराज्यपालः मनोजसिन्हा, CRPF, BSF, CISF, ITBP अथ SSB इत्यस्य महानिदेशकाः अपि उपस्थिताः आसन्। अमरनाथयात्रा जुलै मासस्य तृतीयदिनाङ्कादारभ्य अगस्तमासस्य 28 दिनाङ्कपर्यन्तं भविष्यति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सौम्येव कार्यक्रमोऽयम् आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन AIR चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। सर्वकारेण संस्थागत औद्योगिक वाणिज्यिक ग्राहकेभ्यः खुद्रेति विक्रय केन्द्रेभ्यः मोटर स्पिरिट इत्याख्यम् उच्चगति डीजल इत्यस्य क्रयणं प्रतिबन्धितमस्ति। सहैव हि तेभ्यः स्वकीय उपभोक्तृ पम्पाख्येभ्यः विक्रय केन्द्रेभ्यः स्वकीय आवश्यकतां प्राप्तुम् आदिष्टमस्ति। पश्चिम एशिया देशे वर्तमान संकटम् अभिलक्ष्य वैश्विक आपूर्ति श्रृंखलासु मध्य व्यवधाने स्थानीय अभावान् निवारयितुम् अयं निर्णयः कृतोस्ति। एकस्याम् अधिसूचनायां पेट्रोलियम प्राकृतिक गैस इति मन्त्रालयः अवदत् यत् 90 दिवसपर्यन्तम् एते प्रतिबन्धाः प्रवर्तन्ते इति। विदेशमन्त्रालयेन संयुक्तराज्य अमेरिकादेशस्य जार्ज डी अफेयर्स जेसन मिक्स इत्यमुम् आहूय ओमान्तटे वाणिज्यिकनौकायाम् आक्रमणस्य विरोधः प्रकटितः। ह्यः 20 भारतीयकर्मचारिभिः सह एकस्याम् अन्यस्यां नौकायाम् आक्रमणम् अभवत्। अमेरिकीराजदूतः नवदिल्ल्यां विदेशमन्त्रालयस्य अपरसचिवेन आहूतः। अयं द्वितीयः अवसरः अस्ति यदा अमेरिकादेशस्य राजदूतः मन्त्रालयेन आहूतः। प्रारम्भे लुप्ताः इति सूचिताः त्रयः भारतीयनाविकाः एकस्मिन् आक्रमणे मृताः इति पुष्टीकृतमस्ति। राष्ट्रपतिः द्रौपदी मुर्मुः अद्यारभ्य 2-दिवसीययात्रायां देहरादूननगरं सम्प्राप्तवती। उत्तराखण्डस्य राज्यपालेन सेवानिवृत्तेन लेफ्टिनेंट जनरल गुरमीत सिंह इत्यनेन मुख्यमन्त्रिणा पुष्कर सिंह धामिना सह तस्याः स्वागतं विहितम्। निर्धारितकार्यक्रमानुसारं राष्ट्रपतिः अद्य देहरादूननगरस्य राष्ट्रपतिनिकेतनं गत्वा 32100 एकड़परिमितेषु क्षेत्रेषु विकसितस्य राष्ट्रपति उद्यानस्य सांप्रतिक निर्माण विकासयोः कार्याणाम् अवलोकनं करिष्यति। भारत ऋतुविज्ञान विभागः अवदत् यत् श्वः यावत् वायव्य भारते आर्द्र ऋतुः अनुवर्तते, यत्र प्रजंड वातेन शिलावृष्ट्या च सह मेघावृष्टेः संभावना विद्यते। ऋतुविज्ञान विभागानुसारं अग्रिमद्वयोः 3 वा दिवसेषु कर्नाटक, तेलंगाना, आंध्रप्रदेश, पश्चिमबंगाल, बिहार, छत्तीसगढ़, ओडिशा, झारखंड, उत्तरप्रदेशस्य च केषुचित् भागेषु नैऋत्य प्रावृतः अग्रे गमनीया परिस्थितिः अनुकूला अस्तीति अनुमितमस्ति। अन्ते शोकास्पदम् एका वार्ता। प्रसिद्धः भारतीयः लक्ष्यभेदनस्पर्धा प्रशिक्षकः, क्रीडकश्च, पूर्व एशियन गेम्स स्वर्णपदकविजेता जसपाल राणा दिवंगतः। सः 51 वर्षीयः आसीत्। भारतीय राष्ट्रीय राइफल संघस्य अध्यक्ष कलिकेश नारायण सिंह देवस्य अनुसारं श्री राणा गतरात्रौ दिल्ल्याः चिकित्सालये अन्तिमं श्वासम् अगृह्णात्। राष्ट्रपतिः द्रौपदी मुर्मुः, प्रधानमन्त्री नरेन्द्र मोदी इत्यादयः नेतारः जसपाल राणावर्यस्य निधने शोकं प्रकटितवन्तः। अस्मिन् वर्षे फीफा विश्वकप क्रीडायां टोरोंटो नगरे ग्रुप बी क्रीडायां कनाडा देशः बोस्निया हर्जेगोविना देशेन सह क्रीडति। अन्ते मुख्य वार्ताः पुनरेकवारम्। प्रधानमन्त्रिणा नरेन्द्रमोदिना कथितं यत् राष्ट्रनिर्माणस्य पूर्णक्षमतायाः साक्षात्काराय गत 12 वर्षेषु सर्वकारेण महिलाभ्यः अनुकूलं वातावरणं निर्मितम्। गृहमंत्री अमित शाह नवदेहली नगरे श्री अमरनाथ यात्रायाः सज्जतायाः समीक्षार्थम् उच्चस्तरीयोपवेशनस्य अध्यक्षताम् अकरोत्। केन्द्रीय प्रशासनेन उद्योगमुद्दिश्य पेट्रोल पंप इत्येतेभ्यः पेट्रोल डीजल इत्येतयोः क्रयणं प्रतिबंधितम्। संयुक्तराष्ट्रसंघः ओमान देशस्य तटे तैल नौकास्थानां भारतीय नाविकानाम् उपरि कृताक्रमणानां निन्दाम् अकरोत्। भारतीयस्य दिग्गज लक्ष्य भेदन स्पर्धायाः क्रीडकस्य प्रशिक्षकस्य च जसपाल राणा इत्यस्य 49वें वयसि मृत्युः अभवत्। अपि च अस्मिन् वर्षे फीफा विश्वकप क्रीडायां टोरंटो नगरे ग्रुप बी क्रीडायां केनडा देशः बोस्निया हर्जेगोविना देशेन सह क्रीडति इति वार्ताः।
1: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
4: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് ബി ആർ ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ആണ് ബിടെക് വിജയ ശതമാനം. 127 എഞ്ചിനീയറിംഗ്

0: കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
1: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2,122 കേസുകളിലായി 2,295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചു

0: വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മ അവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുണ്ട നിഴലുകളിൽപ്പെട്ട് ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാനുള്ള അവരുടെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുകയാണ്. ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ തെളിയേണ്ട പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇത്തരം അനീതികളുടെയും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോകശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002 ILO ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ILO അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോംഗോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച PM Cares for Children പദ്ധതി വലിയ ആശ്വാസമായിരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള 6-ാമത്തെ ആഗോള സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനം വരുന്നതെന്നതിനാൽ ഇത്തവണത്തെ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. 2030-ഓടെ ബാലവേല പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ആഗോള സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികളോട് നീതിയുക്തമായി പെരുമാറുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ പ്രചാരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ, സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030-ലെ സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്ക് ഇതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേല രഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ലോകരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യ പരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്. അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 ഓഗസ്റ്റ് 14 കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായി തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ILO സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൌജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിലെത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും

ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നന്മയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ഒരുവന് തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കും കഴിയട്ടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവരുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ തിരിതെളിക്കാനും. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗകീട നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമ്മുടെ ആരോഗ്യം, പരിസ്ഥിതി, കൃഷിയുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ സുരക്ഷിതവും പ്രകൃതി സൗഹൃദവുമായ കൃഷിരീതികൾ ആവശ്യമാണ്. വിളകളെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി അമിതമായി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തെ ബാധിക്കുകയും മനുഷ്യാരോഗ്യത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന ആശയം പ്രാധാന്യമർഹിക്കുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ കൃഷിയിലേക്ക് നയിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ പകർന്നു തരുന്നു തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി.
1: നമ്മുടെ വിളകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും, അതിനകത്ത് ക്ഷുദ്രപ്രാണികൾ, മണ്ടരികൾ, ഒച്ചുകൾ, നിമാവിരകൾ, സൂക്ഷ്മജീവികളായിട്ടുള്ള കുമിളുകള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ നമ്മുടെ വിളകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതവും ഏറ്റവും കുറഞ്ഞ ചെലവും ഉള്ള രീതികൾ സംയോജിപ്പിച്ച് അതേസമയം വിളകളുടെ ഉൽപാദനക്ഷമത പരമാവധി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു വിള സംരക്ഷണ തന്ത്രമാണ് ഈ സംയോജിത കീടരോഗ നിയന്ത്രണം. നിലവിലുള്ള വിവിധ കീടരോഗ നിയന്ത്രണ ഉപാധികൾ ആവശ്യം വരുന്ന ഘട്ടത്തിൽ ആവശ്യം വരുന്ന രീതിയിൽ ഏകോപിപ്പിച്ച് വിളകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകി കീടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ പാരിസ്ഥിതിക നഷ്ടങ്ങളും അപകട സാധ്യതകളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും തീവ്രത നമ്മുടെ സാമ്പത്തിക ആഘാതത്തിന്റെ പരിധിക്ക് താഴെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് കൃഷി തുടങ്ങുന്നതിന് മുൻപും അതുപോലെ നമ്മുടെ പച്ചക്കറി വിളകളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. കൃഷി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൃഷി തുടങ്ങിയതിന് ശേഷം ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. സംയോജിത കീടരോഗ നിയന്ത്രണ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തില് സാധാരണയായിട്ട് കൃഷിക്ക് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതുപോലെ കൃഷിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൽ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൊണ്ട് വരുവാനും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അങ്ങനെ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൃഷിയിടത്തെ പറ്റി വിലയിരുത്തണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യം. നമ്മൾ പൊതുവെ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ണ് മാത്രമല്ല നമ്മുടെ വിളഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ മണ്ണ് ഒരു ഘടകമാണ്, വെള്ളം ഒരു ഘടകമാണ്, അതേപോലെ തന്നെ വായു, മറ്റ് ജീവജാലങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ കൃഷിയിടത്തിനെ പറ്റി അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിൽ നിന്നും ഉപകാരമുള്ളവയെയും കൃഷിക്ക് ദോഷമുള്ളവയെയും നമ്മൾ വേർതിരിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒന്നാമത്തെ ഘടകം ഇപ്പൊ മണ്ണ് എടുക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തൊക്കെ മൂലകങ്ങൾ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം, പ്രത്യേകിച്ചും മലിനജലം നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ കൃഷിയിടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുകളിലും ഉള്ള കളകൾ, അവിടെ സാധാരണ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, കീടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും വെള്ളം വാർന്നു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, മണ്ണ് ഒലിപ്പ് കൂടുതലുണ്ടോ, മണ്ണ് കട്ടി കൂടുന്ന, മഴവെള്ളം കുറെ വീണ് കഴിയുമ്പോൾ മണ്ണ് കട്ടി കൂടുന്ന സ്വഭാവം ഉണ്ടോ, മണ്ണിൽ കളിമണ്ണിന്റെ അംശം കൂടുതലാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കൃഷിക്ക് മുന്നേ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം അത് നമ്മുടെ കൃഷിക്ക് ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ആദ്യം തന്നെ മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതും ചെടികളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതുമായ എന്തൊക്കെ പോഷകങ്ങൾ അതേപോലെയുള്ള മറ്റ് ദോഷകരമായ കാര്യങ്ങൾ മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്ലത്വം കൂടുതലാണോ, അതേപോലെ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടതുണ്ടോ, വെള്ളം വാർന്നു പോകാൻ കൂടുതൽ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടോ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ആവരണ വിളകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമോ, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തടങ്ങൾ ഉയർത്തി ഉണ്ടാക്കണം, അതുകൂടാണ്ട് സാധാരണയിലും കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ, പിന്നെ ഈ ചാലുകളിലൂടെ കൊഴുകി വരുന്ന വെള്ളം ചിലപ്പോൾ കൃഷിയിടത്തിലേക്ക് കയറി വരുമല്ലോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ രോഗാണുക്കളും കീടങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നീർവാർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കുക, ചാലുകൾ കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കുക, അതേപോലെ തന്നെ മണ്ണ് കട്ടി കൂടാണ്ടിരിക്കാൻ വേണ്ടി മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ പോലെയുള്ള കാര്യങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെടികളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മുടെ കൃഷിയിടത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ക്ഷുദ്രപ്രാണികൾക്കും രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കളും എത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ ഓരോരോ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മുൻകൂട്ടി അത് തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ കൃഷി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ബാക്ടീരിയ വാട്ടം വളരെ കൂടുതലാണ് നമ്മുടെ മുളക്, വഴുതന തുടങ്ങിയ വിളകൾക്ക്. പ്രത്യേകിച്ചും മഴക്കാലം ആയതുകൊണ്ടും ഈ ബാക്ടീരിയ വാട്ടം എന്ന് പറയുന്ന രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ ഈ സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം. അപ്പൊ അങ്ങനെ ഒരു സെലക്ഷൻ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിലില്ലെങ്കിലും മലിനജലമൊക്കെ മറ്റു സ്ഥലത്തുനിന്ന് വരുമ്പോൾ അതിലൂടെയും രോഗാണുക്കൾ നമ്മുടെ കൃഷിയിടത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ ആദ്യം തന്നെ എടുക്കേണ്ടതുണ്ട്. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് രൂക്ഷമായ തോതിൽ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്, വിത്ത് പരിചരണം നടത്താൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്. ഇങ്ങനെ പ്രതിരോധ നടപടികളായിട്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുടർച്ചയായി മണ്ണിൽ നിന്നുള്ള കീടങ്ങളും കളകളും മറ്റ് രോഗാണുക്കളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്, വേരുചീയലോ അല്ലെങ്കിൽ കടചീയലോ ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മണ്ണിന് വേനൽക്കാലത്ത് തന്നെ സൂര്യതാപീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്നും ഇത്തരം രോഗാണുക്കളെയും കളകളുടെ വിത്തുകൾ കൂടുതലുള്ളതിനെയും അതുപോലെ ക്ഷുദ്രപ്രാണികളെയൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കൃഷി തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വേപ്പ് മിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്യൂവേറിയ ബാസിയാന മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതുമല്ല ജൈവ അവശിഷ്ടങ്ങൾ, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് വേണം അങ്ങനെ ചെലവ് വരുന്ന രീതിയിലുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ മണ്ണിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞു, നമുക്ക് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് വിത്ത് പരിചരണം നടത്തുക. ഈ വിത്ത് പരിചരണം നടത്തുമ്പോഴും നമ്മുടെ കൃഷിയിടത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് എതിരെയുള്ള ഒരു പരിചരണമാണ് നമ്മൾ വിത്തിൽ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വിത്ത് പരിചരണം ചെടികൾ മുളച്ചു വരുമ്പോൾ തന്നെ അതിനൊരു പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ അതിന് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിത്ത് പരിചരണം ചെയ്തു കൊടുക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്യൂഡോമോണാസ്. പൊതുവായിട്ട് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെടികളുടെ ആരോഗ്യകരമായിട്ട് വളർച്ചയ്ക്കും കൂടുതൽ സഹായിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. അപ്പൊ സ്യൂഡോമോണാസ് 20 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 10 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ വിത്ത് പരിചരണം നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ മണ്ണിലുള്ള രോഗാണുക്കൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ ഒരു പക്ഷെ വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മണ്ണിലുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൽ നാശിനികൾ നമ്മൾ വിത്ത് പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഏത് നിയന്ത്രണ മാർഗമാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കൃഷിസ്ഥലത്തുള്ള കീടങ്ങളുടെയും രോഗാണുക്കളുടെയും അളവ് അതിന്റെ പ്രശ്നത്തിന്റെ രൂക്ഷത എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ മുൻകരുതല് നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിന് പുതയിടുക എന്നുള്ളത്. ഇനി പുതയിടാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ നമ്മുടെ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി മണ്ണിലുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവരണ വിളകൾ, പയറ് പോലെയുള്ള വിളകൾ, മണ്ണിനെ കവർ ചെയ്യുന്ന വിളകൾ നമ്മൾ വളർത്തുക എന്നുള്ളതും പ്രതിരോധ നടപടികളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് തേനീ വിളകൾ ഇടവിളയായിട്ട് നടുക എന്നുള്ളത്. നമ്മുടെ ചെണ്ടുമല്ലി, ജമന്തി തുടങ്ങിയ ചെടികളൊക്കെ കെണി വിളകളായിട്ട് പ്രവർത്തിക്കുന്ന ചെടികളാണ്. കെണി വിളകളെ നമ്മുടെ കൃഷിയിടത്തിലുള്ള വിളകൾക്ക് ഇടവിളയായിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മുടെ കീടങ്ങളും രോഗങ്ങളും ഏതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിലേതാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ നമുക്ക് വേലിക്കരികില് ജൈവവേലിയായിട്ടും പലതരം ചെടികൾ, അതായത് നമ്മുടെ ശീമക്കൊന്ന, മുരിങ്ങ, കറിവേപ്പ്, ചെത്തിക്കൊടുവേലി, ആവണക്ക്, ചോളം, ഇങ്ങനെയുള്ള ജൈവവേലികളെയും നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയിടത്തിന്റെ സുസ്ഥിരതയ്ക്കും അതോടൊപ്പം തന്നെ സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ചെടികളാണ്. അതോടൊപ്പം തന്നെ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനും ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇതും നമുക്ക് കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട രീതികളാണ്. കൃഷി തുടങ്ങിയതിന് ശേഷം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കീടങ്ങളെയൊക്കെ ആകർഷിക്കുന്ന കെണികൾ. അത് നമ്മൾ ഏത് കെണികളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏത് വിളയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. ഏതൊക്കെ കീടങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിനെ സഹായിക്കുന്ന ഒരു നല്ല കെണിയാണ് വിളക്ക് കെണി. വിളക്ക് കെണി എന്ന് പറയുന്നത് 1 ഏക്കറിന് 1 എണ്ണമാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള വിളക്ക് കെണികൾ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ബൾബിന്റെ താഴെ പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് അതിലേതെങ്കിലും ഒരു ഓയില് വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. വിളക്ക് കെണിയിൽ വൈകുന്നേരം 1-6 മണിക്ക് ശേഷം 9 മണി വരെയെങ്കിലും തെളിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കെണിയിൽ കീടങ്ങൾ ആകർഷിക്കപ്പെടും. വെള്ളത്തിൽ അത് വീഴും. ഈ കീടങ്ങളെ നമുക്ക് കളക്ട് ചെയ്ത് അത് ഏതൊക്കെയാണ് ഉപദ്രവിക്കുന്ന കീടങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും കീടത്തിന്റെ എണ്ണം വളരെ കൂടുതൽ വരുന്ന

0: ഉണ്ടെങ്കിൽ അനുയോജ്യമായ നിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു നടപടിയും കൂടെ എടുക്കാൻ സാധിക്കും. വിളക്ക് കെണിയെ കൂടാതെ ചില സമയങ്ങളിലെങ്കിലും ഫിറമോൺ പോലെ ഉയർന്ന രീതിയിൽ കീടങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന കെണികൾ നമ്മൾ ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും. മറ്റു നിയന്ത്രണോപാധികളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ മാത്രമാണ് രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ കുമിൽനാശിനികൾ കീടനിയന്ത്രണത്തിനോ രോഗനിയന്ത്രണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ രോഗബാധയുടെ അല്ലെങ്കിൽ കീടബാധയുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് വെറും ഒരു കീടരോഗ നിയന്ത്രണ രീതിയല്ല, ഇതൊരു വിള സംരക്ഷണ തന്ത്രങ്ങളുടെ മിശ്രണമാണ്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം അനുസരിച്ച് കീടങ്ങളും അവിടെ പ്രകൃതിയിലുള്ള ബന്ധങ്ങളും അനുസരിച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള കീടനിയന്ത്രണ രീതികൾ സംയോജിപ്പിച്ച് നമ്മുടെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം വിളകളിൽ ഏറ്റവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുന്നത്. അതായത് വിളകൾ നടുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, നടുന്ന സമയത്ത് നിലമൊരുക്കലിന്റെ രീതികൾ, നടീൽ സമയം, വളങ്ങളുടെ ഉപയോഗ നിരക്ക്, ജൈവ വളങ്ങളുടെ ഉപയോഗ നിരക്ക്, മറ്റ് ഉപാധികളുടെ ഉപയോഗ നിരക്ക്, നിലവിലുള്ള രോഗങ്ങളുടെയും കീടങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് തന്ത്രപരമായ രീതിയിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ ഓരോ കൃഷിയിടത്തിലും നമ്മുടെ സംയോജിത കീടനിയന്ത്രണ ഉപാധികൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഓരോ കർഷകനും ഉണ്ടാവുന്ന അപകട സാധ്യതകളും നഷ്ടങ്ങളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ അത്യാവശ്യമുള്ള കീടരോഗ നിയന്ത്രണ ഉപാധികൾ ഏറ്റവും സൂക്ഷ്മമായി കാര്യക്ഷമമായി സംയോജിപ്പിച്ച് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
1: സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ഡോക്ടർ അഞ്ജുവിന്റെ ഫോൺ നമ്പർ പറയാം. 9442410988 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9442410988

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. പച്ചക്കർപ്പൂരത്തിന്റെ രൂക്ഷഗന്ധം കൊതുകുകൾ, ഈച്ചകൾ, മറ്റു പ്രാണികൾ എന്നിവയെ അകറ്റാൻ സഹായിക്കുന്നു. ദഹനക്കേട്, വയറുവേദന, ഗ്യാസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പച്ചക്കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ്. മുറിവുകൾ, ചതവുകൾ, ചൊറിച്ചിൽ എന്നിവയിൽ പച്ചക്കർപ്പൂരം പുരട്ടിയാൽ വേദന കുറയ്ക്കുകയും ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും. സന്ധിവേദന, പേശിവേദന, തലവേദന തുടങ്ങിയ വേദനകൾക്ക് ശമനമുണ്ടാക്കാൻ പച്ചക്കർപ്പൂരം പുരട്ടുന്നത് സഹായിക്കും. ജലദോഷം, ചുമ, കഫക്കെട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കർപ്പൂരമിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. കൂടാതെ ധ്യാനത്തിനും യോഗയ്ക്കും പച്ചക്കർപ്പൂരം ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഗന്ധം മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദത്തെ അകറ്റാനും സഹായിക്കും. എങ്കിലും ഭക്ഷണത്തിൽ കർപ്പൂരം ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ചില ആളുകൾക്ക് കർപ്പൂരത്തോട് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചർമ്മത്തിൽ പുരട്ടുന്നതിന് മുൻപ് ചെറിയൊരിടത്ത് പരീക്ഷിക്കുന്നത് നല്ലതാണ്.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ അടിക്കണ പ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും.

0: നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിന് ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 mL 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ശരി ഉത്തരം കേട്ടോളൂ. കേരള കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ കൃഷി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വികസിപ്പിച്ച പുതിയ പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. ഉയർന്ന വിളവെടുപ്പ്, മികച്ച ഗുണമേന്മയുള്ള കായകൾ, പ്രധാന ഉൽപാദന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ ചെടികൾ കുറ്റിച്ചെടി സ്വഭാവമുള്ളവയാണ്. ബാക്ടീരിയൽ വിൽട്ട് രോഗത്തോടും വിവിധ വൈറസ് രോഗങ്ങളോടും വയൽതല സഹിഷ്ണുത കാണിക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ഉൽപാദനത്തിന് ഇത് സഹായകരമാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
3: വയലും വേടും

ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ ലൈലൻ സ്മാർട്ട് ബസ്സിന് ടയർ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജില്ലാ പോലീസ് മേധാവി സിവിൽ സ്റ്റേഷൻ ഇടുക്കി എന്ന മേൽവിലാസത്തിൽ 5 ദിവസത്തിനുള്ളിൽ കൊട്ടേഷൻ ലഭിക്കണം. കവറിന് പുറത്ത് KL01CM4967 ലൈലാറ്റ് ലിങ്ക് സ്മാർട്ട് ബസ്സിന്റെ ടയർ നൽകുന്നതിനുള്ള കൊട്ടേഷൻ എന്ന് എഴുതിയിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862 2323354 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവർ കം ക്ലീനർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 30നും 60നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ബയോഡാറ്റ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 17 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വേൾഡ് കപ്പ് ഫുട്ബോളിനോട് അനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ വലിയ കട്ടൌട്ടുകളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റുകളിലോ ട്രാൻസ്ഫോമർ ഫെൻസിങ്ങുകളിലോ വൈദ്യുതി ലൈനിനോട് ചേർന്നോ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കരുതെന്നും ബോർഡുകൾ കൊണ്ടുപോവുകയോ സ്ഥാപിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ സമീപത്തുള്ള ലൈനുകളിൽ മുട്ടാതിരിക്കുവാൻ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും വൈദ്യുത അപകടങ്ങൾ ഒഴിവാക്കണമെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിനു കീഴിൽ പൈനാവിൽ സ്റ്റേറ്റ് ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്ററിന്റെ ഔദ്യോഗിക ആവശ്യത്തിനായി 3 മാസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച കവറിൽ മത്സര സ്വഭാവമുള്ള ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡർ ഫോമുകൾ പൈനാവിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ നിന്നും ഈ മാസം 27 ഉച്ചയ്ക്ക് 1 മണിവരെ ഓഫീസ് പ്രവൃത്തി സമയത്ത് വാങ്ങാം. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ ടെൻഡറുകൾ സ്വീകരിക്കും.

മുട്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് തസ്തികയിൽ ഓരോ ഒഴിവ് വീതമുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക് ഒന്നാം ക്ലാസ്സോടെ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 16 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും പകർപ്പും ബയോഡേറ്റയും സഹിതം കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പ്രോജക്റ്റ് വഴി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ഈവനിംഗ് ഒപിയിലെ ഡോക്ടറുടെ ഒഴിവിലേക്ക് ഈ മാസം 20 രാവിലെ 10:30 മുതൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, സ്ഥിരമേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകളുമായി ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ എത്തണം. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7:24:47. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡൽഹി.
1: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. യു എസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ 2-ാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7-ാമത് ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികർ ഉള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും യു എസ് നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് യു എസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് 2-ാം തവണയാണ് ഇന്ത്യ യു എസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാ അനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. July 3 മുതൽ August 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57-ാമത് അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114-ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജ്. ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾ സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1 SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. 22,000 നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 വരെയും പ്രതിമാസം 24,000 വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്, സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:30.

0: 点起来。
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

0: ആരോഗ്യവേദി. ഇന്നത്തെ ആരോഗ്യവേദിയിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് അടിമാലി ആയുഷ് PHC ആയുർവേദയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റെൻസ്പി വർഗീസ് സംസാരിക്കുന്നു.
1: ആയുസിൻ്റെ വേദമാണ് ആയുർവേദം. സദാ സ്വാഭാവികമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആയുസ്. ആയുസിനെ നിലനിർത്തുന്നതിനും നീട്ടിക്കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നവർ രോഗത്തിലും ആരോഗ്യത്തിലും ത്യജിക്കേണ്ടതും ഭജിക്കേണ്ടതുമായതിനെ വിവേചിക്കുകയും ആ വിവേകത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ അവസ്ഥയിലും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേർതിരിച്ച് നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നതാണ് ശാസ്ത്രമെന്ന നിലയ്ക്ക് ആയുർവേദം ചെയ്യുന്നത്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സ്വാസ്ഥ്യ അവസ്ഥ തന്നെയാണ് ആരോഗ്യം. ഇന്നത്തെ ജീവിത രീതിയുടെ വേഗതയും ഭക്ഷണത്തിലെ മിതത്വമില്ലായ്മയും താളം തെറ്റിയ ഉറക്കശീലങ്ങളും ഫോണും സ്ക്രീനും അമിതമായി ഉപയോഗിക്കുന്നതും മനുഷ്യ ശരീരത്തിൻ്റെ താളം തെറ്റിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് ശാരീരികവും മാനസികവുമായി ഒട്ടേറെ രോഗങ്ങളെയാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഗർഭധാരണം മുതൽ പ്രസവം വരെയും ശൈശവത്തിലും ബാല്യ കൗമാര അവസ്ഥകളിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എന്തിനേറെ പാലിയേറ്റീവ് പരിചരണത്തിൽ പോലും വേഗത കൂടിയ ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ആയുഷ് വകുപ്പിന് കീഴിൽ ആയുർവേദം, സിദ്ധ, യുനാനി, യോഗ, പ്രകൃതി ചികിത്സ എന്നീ ചികിത്സാ സമ്പ്രദായങ്ങളെ നിയന്ത്രിക്കുന്നതും വികസിപ്പിക്കുന്നതുമായ വിഭാഗമാണ് ഭാരതീയ ചികിത്സാ വകുപ്പ്. ആയുഷ് സെക്രട്ടറി ഭരണ നേതൃത്വവും ഡയറക്ടർ ഭരണനിർവഹണവും നിർവഹിക്കുന്ന ഈ വകുപ്പ് 14 ജില്ലകളിലായി കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികളും ഡിസ്പെൻസറികളും വഴി സമഗ്രവും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നു. ഇതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ത്രിതല പഞ്ചായത്ത് സമിതികളുമായി ചേർന്നുകൊണ്ട് തദ്ദേശീയമായതും അല്ലാതെയുമുള്ള പൊതുജനാരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും നടപ്പാക്കി വരുന്നു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കുറഞ്ഞത് ഒരു ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആരോഗ്യത്തെ ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ വസ്തുത. 818 ആയുർവേദ ഡിസ്പെൻസറികൾ, 130 കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾ, 59 സബ്സെൻ്ററുകൾ എന്നീ സൗകര്യങ്ങൾക്ക് പുറമെ സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൻറ്റർ, യോഗ ആൻഡ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ, നാഷണൽ ആയുഷ് മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ എന്നീ പദ്ധതികൾ വഴി നടപ്പാക്കുന്ന പൊതുജന ആരോഗ്യ പരിപാടികൾ എന്നിവയും എടുത്തു പറയേണ്ടവ തന്നെയാണ്. ജീവിതശൈലീ രോഗങ്ങൾ, ഗർഭിണീ പരിചരണം, പകർച്ചവ്യാധികൾ, സ്കൂൾ കേന്ദ്രീകൃതമായ ആരോഗ്യ പരിപാടികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം, ഭിന്നശേഷിയുള്ളവരുടെ ആരോഗ്യ പരിപാലനം, സ്പോർട്സ് ആയുർവേദ, മറ്റു വകുപ്പുകളുമായി യോജിച്ചുള്ള ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ എന്നീ പദ്ധതികളെല്ലാം ഭാരതീയ ചികിത്സാ വകുപ്പ് ഏറെ പുതുമകളോടെ നിർവഹിച്ചു വരുന്നു. സർക്കാർ ആശുപത്രികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം തിരക്ക് നിറഞ്ഞ പ്രാഥമിക സൗകര്യങ്ങൾ കുറഞ്ഞ കെട്ടിടങ്ങളും അവിടെയുള്ള നീണ്ട ക്യൂവുമാണ്. എന്നാൽ ഇന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾ രോഗീ സൗഹൃദ ഹോസ്പിറ്റലുകളും ആയുഷ് വെൽനസ് സെൻ്ററുകളുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ക്യൂ നിന്ന് വിഷമിക്കാതെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ OP ടിക്കറ്റ് എടുക്കാവുന്ന വിധത്തിൽ, നമ്മളുടെ ഡോക്ടറുടെ സന്ദർശനം നമുക്ക് ഉറപ്പാക്കുന്ന വിധത്തിൽ, നമ്മുടെ സമയം നഷ്ടം വരുത്താതെ ഈ ഹോസ്പിറ്റൽ സംവിധാനം നമ്മുടെ സ്ഥാപനങ്ങളിൽ നടപ്പാക്കി വരികയാണ്. ഇടുക്കി ജില്ലയിൽ തന്നെ ഇപ്പോൾ 12 സ്ഥാപനങ്ങൾ ഈ സൗകര്യം ലഭ്യമാണ്. ആവശ്യമായ ചികിത്സാനിർണയ ഉപാധികൾ, അതായത് എക്സ്റേ, രക്തപരിശോധന മുതലായവയും സ്ഥാപനങ്ങളിൽ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും ദേവികുളം മണ്ഡലത്തിൽ

0: വൈദ്യ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഏറെ പ്രാധാന്യമുള്ള ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടികൾ. പ്രമേഹം, രക്താതിമർദ്ദം, കൊളസ്ട്രോൾ, പൊണ്ണത്തടി, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് പോലായ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടി എല്ലാ ഡിസ്പെൻസറികളിലും ഓരോ ദിവസവും പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്കൽ നടത്തി വരുന്നുണ്ട്. ഗർഭിണി പരിചരണവും സൂതിക പരിചരണവും. ഏറെ എടുത്തു പറയേണ്ട നല്ല ഒരു പ്രോജക്റ്റാണ് മാതൃവന്ദനം എന്ന പദ്ധതി. വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ മാതൃവന്ദനം പരിപാടി നടത്തി വരുന്നു. മാതൃവന്ദനം പരിപാടിയിലൂടെ ഗർഭിണിയായി 3 മാസമായ ആൾ ഡോക്ടറെ വന്ന് കാണുകയും എല്ലാ മാസവും ആരോഗ്യ പരിപാലനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കി വരുന്നത്. ഓരോ മാസവുമുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സകളും ആരോഗ്യ സംരക്ഷണത്തിനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും വേണ്ട പരിപാടികൾ എല്ലാം ഈ പദ്ധതി വഴി നമ്മൾ നടപ്പാക്കി വരുന്നു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ. മഞ്ഞപ്പിത്തം, അതിസാരം മുതലായ പകർച്ചവ്യാധികൾ, വിവിധതരം പകർച്ചപ്പനികൾ എന്നിവയെല്ലാം വരുമ്പോൾ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും അതിനുള്ള പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജില്ലാ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഒരു പകർച്ചവ്യാധി പ്രതിരോധ സെൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദേവികുളം മേഖലയിൽ പ്രത്യേകിച്ചും പ്രതിരോധ പ്രവർത്തന സെൽ ഉണ്ട്. സ്കൂൾ കേന്ദ്രീകൃതമായി നമ്മൾ നടത്തുന്ന ആരോഗ്യ പരിപാടികൾ, വിളർച്ച അഥവാ അനീമിയ പോലുള്ള രോഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും വിവിധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സ്കൂളുകളിലും നടന്നു വരുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഗർഭിണി പരിചരണം നമ്മൾ പറഞ്ഞു. അതുകൂടാതെ സ്ത്രീ സംരക്ഷണത്തിന്, സ്ത്രീയുടെ ആരോഗ്യമാണ് വരും തലമുറയുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രത്യേക പ്രൊജക്റ്റുകൾ നമ്മൾ നടത്തി വരുന്നു. കൗമാരഭൃത്യം എന്ന് പറയുന്ന പ്രോജക്റ്റ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോജക്റ്റാണ്. ജില്ലാ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ കല്ലാർ ആശുപത്രിയിലും കൗമാരഭൃത്യം പ്രോജക്റ്റ് വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഭിന്നശേഷിയുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള സ്ഥാപനങ്ങളായിട്ട്, അതായത് നല്ല വെൽനസ് സെൻ്ററുകളായിട്ട് ഉയർന്ന് വരുന്നുണ്ട്. സ്പോർട്സ് ആയുർവേദം. ഇടുക്കി ജില്ലയിൽ എടുത്തു പറയേണ്ടതക്ക ഒരു കാര്യമാണ് സ്പോർട്സ് ആയുർവേദം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയുള്ള ആയുർവേദ ആശുപത്രിയിൽ വളരെ മികച്ച ഒരു സ്പോർട്സ് ആയുർവേദ സെല്ലാണ്. കേരളത്തിനകത്തും പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കായിക താരങ്ങൾ വന്ന് ചികിത്സ തേടുന്ന ഒരു സ്ഥാപനമായി ഇന്ന് തൊടുപുഴയിലെ ആയുർവേദ സ്പോർട്സ് റിസർച്ച് സെൽ വളർന്ന് വന്നിരിക്കുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള ആരോഗ്യ പരിപാലനം. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി വയോനിധി എന്ന ഒരു പ്രൊജക്റ്റ് എല്ലാ ഡിസ്പെൻസറികളിലും നടപ്പാക്കി വരുന്നു. അതുകൂടാതെ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡിസ്പെൻസറികളിൽ വയോനിലാവ് പോലുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രൊജക്റ്റുകളും ഇവിടെ നടന്നു വരുന്നുണ്ട്. പാലിയേറ്റീവ് ഹോം കെയർ. സ്നേഹധാര എന്ന് പറയുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ജില്ലാ ആശുപത്രി നടപ്പാക്കി വരുന്ന ഒരു പ്രൊജക്റ്റാണ് പാലിയേറ്റീവ് സ്നേഹധാര പ്രൊജക്റ്റ്. അതുകൂടാതെ തന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുമായും സഹകരിച്ചുകൊണ്ട് നമ്മൾ പാലിയേറ്റീവ് ഹോം കെയർ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. എല്ലാ മാസവും ആയുർവേദ ചികിത്സ ആവശ്യമായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ട എല്ലാവിധ സഹായവും നമ്മൾ ആ പദ്ധതി വഴി നടപ്പാക്കി വരുന്നു. നേത്രരോഗങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ദൃഷ്ടി എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഇപ്പോൾ നമുക്കറിയാം, സ്ക്രീനിൻ്റെയും ഫോണിൻ്റെയും ഉപയോഗം കൊണ്ട് കുട്ടികളിൽ പോലും റിഫ്രാക്റ്റീവ് എറേഴ്സ് പോലുള്ള വിഷയങ്ങൾ വളരെ അധികം വർദ്ധിച്ചു വരികയാണ്. നമുക്ക് തൊടുപുഴ ആയുർവേദ ആശുപത്രിയിലും പാറേമാവ് ആശുപത്രിയിലും ദൃഷ്ടി എന്ന് പറയുന്ന പ്രത്യേക പ്രൊജക്റ്റ്, ഏറ്റവും ആധുനികങ്ങളായ മെഷീനറികൾ ഉപയോഗിച്ച് നമ്മളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെ മനസ്സിലാക്കുകയും അതിനുവേണ്ട ആയുർവേദ ചികിത്സാവിധികൾ കിടന്നായാലും ഒ പി വിഭാഗത്തിലായാലും ഔട്ട് പേഷ്യൻ്റായിട്ടും നമ്മൾ അത് വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്നുണ്ട്. മറ്റൊന്നാണ് ട്രൈബൽ ഹെൽത്ത് കെയർ പ്രോഗ്രാം. നമുക്കറിയാം, ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ട്രൈബൽ ഹെൽത്ത് ഡിസ്പെൻസറികൾ നിലവിലുണ്ട്. അതുകൂടാതെ തന്നെ ജില്ലാ ആസ്ഥാനമായിട്ട് ട്രൈബൽ ഹെൽത്ത് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുകയും ട്രൈബൽ മേഖലകളിൽ ആവശ്യമായ സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും രോഗികൾക്ക് ആവശ്യമായ ഔഷധങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു വരുന്നു. ഏറെ എടുത്തു പറയേണ്ട ഒന്നാണ് മൊബൈൽ ഡിസ്പെൻസറിയുടെ കാര്യം. പൈനാവിൽ നമുക്ക് ഒരു മൊബൈൽ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അത് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും മാറി മാറി നടന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം രോഗികൾക്ക് ആവശ്യമായ എല്ലാ സൗജന്യ ചികിത്സാ സഹായങ്ങളും ചെയ്തു വരുന്നു. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ അത് നേടിയെടുക്കണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ തൊട്ടടുത്ത ആയുർവേദ ഡിസ്പെൻസറിയിൽ, ഒരു പഞ്ചായത്തിൽ ഒന്നിൽ കുറയാതുള്ള ആയുർവേദ സ്ഥാപനങ്ങളുണ്ട്, അവിടെ ചെന്നിട്ട് മെഡിക്കൽ ഓഫീസറെയോ ആരെങ്കിലും സന്ദർശിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം നിങ്ങൾ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ, ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാൻ സഹായിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
1: ആരോഗ്യവേദി സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗാർഡിയൻ ഏഞ്ചൽ എന്ന ചിത്രത്തിന് വേണ്ടി ഗൗരി ഗിരീഷ് പാടിയത്. ഗാനരചന സ്വപ്ന റാണി, സംഗീതം ചന്ദ്രദാസ്.

ഭീഷ്മപർവം എന്ന ചിത്രത്തിനു വേണ്ടി സുഷിൻ ശ്യാം, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. ഗാനരചന, സംഗീതം സുഷിൻ ശ്യാം.

പ്രേമലു എന്ന ചിത്രത്തിനു വേണ്ടി സുഹേൽ കോയ രചിച്ച്, വിഷ്ണു വിജയ് ഇണം പകർന്ന് കെ ജി മാർക്കൂസ്, വിഷ്ണു വിജയ് എന്നിവർ പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:05 കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യമേതാണ്? ഉത്തരം: ബ്രസീൽ. 5 തവണയാണ് ബ്രസീൽ കിരീടം ചൂടിയത്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: സമയം 8 മണി.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി
0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മുല്ലക്കര ജെ സോമശേഖര പിള്ള, അനിത ശരത് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മുല്ലക്കര ജെ സോമശേഖര പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിശ്വമനോഹരി.
2: വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയ

0: പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയം തീർക്കുകയായിരുന്നു. നിത്യമൻ ജീവിത ഭാവതലങ്ങളിൽ ഹൃദ്യമാം ഗാനമുണർത്തിടുന്നു.
1: വിശ്വമനോഹരി എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത എന്റെ യാത്ര.

0: മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥ കേൾക്കാം. ഏഴാം വാർഡ്.
1: കഴിഞ്ഞ് 4-5 ദിവസങ്ങളായി റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഗോപാലപിള്ള സാർ ബോധമില്ലാതെ കിടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി ശ്വാസം വലിച്ചുവിടുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ശരീരഭാഗങ്ങളൊന്നും ചലിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഗോമതി അമ്മയും മകൾ സുജാതയും അച്ഛന്റെ കണ്ണും ഒന്ന് തുറന്നു കാണാനായി അന്ന് മുതൽ ഉറക്കമിഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഗോമതിയമ്മ നേർച്ച നേർന്നിരിക്കുകയാണ്. എന്റെ ചിറ്റയ്ക്കായിട്ട് ഭഗവതി, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഗോമതിയമ്മ നെടുവീർപ്പിട്ടു. അച്ഛന്റെ മുറിവുകളിൽ വന്നു പറ്റുന്ന ഈച്ചയെ കടലാസ് കൊണ്ട് വീശി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത. അന്ന് വൈകുന്നേരമായപ്പോൾ പിള്ളസാർ ചെറുതായിട്ടൊന്ന് ഞരങ്ങാനും മൂളാനും തുടങ്ങി. അങ്ങനെ സമയം കടന്നുപോയി. സന്ധ്യയാകാറായി. പിള്ളസാർ മെല്ലെ മെല്ലെ കണ്ണു തുറന്നു. പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാ? മകൾ സുജാത പറഞ്ഞു, അച്ഛനിപ്പം മെഡിക്കൽ കോളേജിലാ, 7-ാം വാർഡിൽ. അദ്ദേഹം എന്തോ പറയാൻ ശ്രമിച്ചു. അപ്പോഴും വേദന കൊണ്ട് പുളകുകയാണ് ഗോപാലപിള്ള സാർ. തൻ്റെ 2 കാലിലും വലത് കൈയിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായി പിള്ളസാർ മനസ്സിലാക്കി. മറ്റേ കയ്യിൽ അവിടെയും ഇടെയുമുള്ള മുറിവുകളും തലയിലെ വലിയ കെട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കവിളുകളും മൂക്കും ചിറികളും വീർത്തിരിക്കുന്നു. പെട്ടെന്ന് ഗോപാലപിള്ള സാർ ചോദിച്ചു, ഗോമതി, എനിക്കെന്താണ് സംഭവിച്ചത്? ഗോമതി അമ്മ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്നെന്ന് നമ്മുടെ പടിയറ്റിലെ മോഹനാണ് ഫോണിൽ വിളിച്ചു പറഞ്ഞത്. ഞാനും മോണും കൂടി ആശുപത്രിയിൽ ഓടിച്ചെന്നു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഡോക്ടർ ചീട്ടും തന്നു. ആംബുലൻസ് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഓപ്പറേഷനും ചെയ്തു. 2 കാലിലും 1 കൈയിലും കമ്പിയിട്ടിരിക്കുക. തലയ്ക്കും പരിക്കുണ്ട്. ഓർമ്മ തെളിഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ഗോമതി അമ്മയുടെ വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ കരഞ്ഞു തുടങ്ങി. മകൾ സുജാത ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അയാൾ കുടിയനാണ്. അയാളുടെ അക്രമം സഹിക്കാൻ കഴിയാതെ അവൾ കുട്ടിയെയും പിടിച്ചുകൊണ്ട് പിള്ളസാറിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോന്നിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛന് ഇതെല്ലാം സംഭവിച്ചത്, ആശുപത്രിയിലെത്തിയതും. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കണ്ണനും സുജാതയോടൊപ്പം ആശുപത്രിയിലുണ്ട്. അപ്പപ്പനും ബോധം തെളിഞ്ഞെന്ന് കണ്ട കൊച്ചുമോൻ കണ്ണൻ അപ്പപ്പൻ്റെ അടുത്തെത്തി. അപ്പപ്പാ, അപ്പപ്പാ എന്ന് കൊഞ്ചിക്കൊണ്ട് അവൻ വിളിച്ചു. അവൻ്റെ ആ വിളി പിള്ളസാറിൻ്റെ മനസ്സിനെ 4-5 ദിവസം അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അന്നുണ്ടായ സംഭവം മെല്ലെ മെല്ലെ ഓർമ്മയിലെത്തി. അദ്ദേഹം അത് ഓർത്തെടുത്തു. ഈ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ കൊച്ചുമങ്ങൻ കണ്ണൻ വന്ന്, അപ്പപ്പാ ഇന്ന് 1-ാം തീയതിയാ, അപ്പപ്പന് പെൻഷൻ കിട്ടുമല്ലോ, എനിക്കൊരു റിമോട്ട് കാർ വാങ്ങിത്തരുമോ? അവൻ അപ്പപ്പനെ ബലമായി കഴുത്തിന് പിടിച്ചു. തരുമോ, തരുമോ? തരാവടാ, തരാം, നീ പിടിവിട്. അതും തുടർന്നുണ്ടായ സംഭവങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു. അന്ന് കണ്ണൻ വിളിക്കുമ്പോൾ സമയം രാവിലെ 9 കഴിഞ്ഞു കാണും. ഓ, ഇനി ഷേവ് ചെയ്യാൻ സമയമില്ല. ജുബായും എടുത്തിട്ട് പാസ്ബുക്കും എടുത്ത് പുറത്തേക്കിറങ്ങി. റോഡിലേക്കെത്തി. അതാ വരുന്നു KMT ബസ്. എങ്ങനെയെങ്കിലും ബസ്സിൽ കയറിപ്പറ്റി. നിന്ന് തിരിയാനിടമില്ല. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്, സാറേ വാ, ഇവിടെ ഇരിക്കാം. അദ്ദേഹം അവിടെ ഇരുന്നു. അത് താൻ പഠിപ്പിച്ച താമരാഷിനായിരുന്നു. സീറ്റിലിരുന്ന പിള്ളസാറിൻ്റെ ചിന്ത കാട് കയറി. അവസാനത്തെ സെമസ്റ്ററിലേക്ക് കയറിയ ഇളയ മകൾ സരിത ഫീസ് അടയ്ക്കുന്ന കാര്യം ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും വിളിച്ച് പറഞ്ഞിരുന്നു. വലിയ തുകയല്ലേ? ഈ മാസം 5-ാം തീയതിയിലെ ലേലച്ചിട്ടി വിളിച്ചെടുക്കണം. എത്ര തുക കുറച്ചായാലും അത് വിളിച്ചു തന്നെ എടുക്കണം. എന്നിട്ട് വേണം ഫീസ് അടയ്ക്കാൻ. ഇത്രയും നാൾ അവളുടെ കല്യാണം നീട്ടി നീട്ടി കൊണ്ടുപോയി. ഇനി പറ്റില്ല. അതെങ്ങനാ? ആലോചനയുമായി വരുന്നവർ സ്വർണ്ണക്കടയിലെ മുഴുവൻ സ്വർണവുമല്ലേ ചോദിക്കുന്നത്. ആ, എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കുമോ? പലചരക്ക് കട, സ്റ്റേഷനറി കട, പാല്, മീൻ, ഗ്യാസ്, കറണ്ട് ചാർജ്, ഭാര്യയ്ക്ക് മരുന്ന്, മറ്റ് പിരിവുകൾ എന്നുവേണ്ട, കിട്ടുന്ന പെൻഷൻ ഒന്നിനും തികയുന്നില്ല. കൂടാതെ നിർബന്ധമായി ചിട്ടിക്ക് 5-ാം തീയതി തന്നെ ഇത്തവണ അടയ്ക്കുകയും വേണം. തൻ്റെ മരുന്നൊഴികെ മറ്റൊന്നും കുറയ്ക്കാനും കഴിയില്ല. ദാ വണ്ടി അങ്ങ് ടൗണിലെത്തി. പിള്ളസാർ ബാഗമെടുത്ത് നേരെ ട്രഷറിയിലേക്ക് നടന്നു. ട്രഷറിയുടെ മുറ്റത്തെത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടം, ഭയങ്കര ബഹളം. സാറ് ഒന്ന് വട്ടം നോക്കി. തൻ്റെ പെൻഷൻ സുഹൃത്തുക്കളെല്ലാം അവിടെ ഉണ്ട്. മുന്നോട്ട് നോക്കിയപ്പോൾ ട്രഷറിയുടെ ഗ്രിൽ ഗേറ്റ് അടഞ്ഞിരിക്കുന്നു. അല്ലേ, ഇതെന്താ ഗേറ്റ് തുറക്കാത്തത്? ആർക്കും അകത്തേക്ക് കയറണ്ടേ? ആരോടൊന്നില്ലാതെ പിള്ളസാർ ചോദിച്ചു. മറ്റൊരു പെൻഷൻകാരനാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ പിള്ളസാറൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ആ, ഈ മാസത്തെ പെൻഷൻ 20-ാം തീയതിക്ക് ശേഷമേ വിതരണം ചെയ്യുമെന്ന് ഉത്തരവ് വന്നത്രേ. പിള്ളസാറിൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഭഗവാനെ, എല്ലാം തെറ്റിപ്പോയല്ലോ. ഞാൻ എങ്ങനെ ചിട്ടി പിടിക്കും? എൻ്റെ മോൾക്ക് എങ്ങനെ ഫീസ് അടയ്ക്കും? എൻ്റെ മോളുടെ വിദ്യാഭ്യാസം മുടങ്ങുമല്ലോ. തനിക്ക് കണ്ണു കാണാൻ കഴിയാതാകുന്നു, വിയർക്കുന്നു, തളരുന്നു. താൻ ഇപ്പോൾ വീഴും. എങ്ങനെയെങ്കിലും ഗ്രില്ലിലെ കമ്പിയിൽ പിടി കിട്ടിയതുകൊണ്ട് വീണില്ല. അപ്പോഴും ഇതൊന്നും അറിയാത്ത അപ്പപ്പന്മാരും അമ്മമ്മമാരും പെൻഷൻ വാങ്ങാൻ കിതച്ചുകൊണ്ട് ഓടി എത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നേതാക്കന്മാരെത്തി. ഒരു നേതാവ് മുന്നോട്ട് വന്ന് പെൻഷൻകാരെ നോക്കി, സുഹൃത്തുക്കളെ, യാതൊരു കാരണവും കൂടാതെ ഒരു മുന്നറിയിപ്പും നൽകാതെ പെൻഷൻ വിതരണം മുടക്കിയ അധികാരവർഗത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അയാൾ എല്ലാ ശക്തിയും എടുത്ത് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നടന്നു. സകല അപ്പൂപ്പന്മാരും അമ്മമ്മമാരും അതേറ്റുവിളിച്ച് മുന്നോട്ട് നീങ്ങി. വൃദ്ധരായ പെൻഷൻകാർ ഏന്തിയും മുടന്തിയും വലിഞ്ഞും ജാഥായുടെ പുറകിൽ അണിചേർന്നു. ഗോപാലുള്ള സാറും ജാഥായുടെ അവസാനത്തിൽ ചേർന്ന് മുന്നോട്ട് നീങ്ങി. ജാഥ ഇപ്പോൾ ടൗണിലെ റൗണ്ടും കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. റോഡ് തിങ്ങി നിറഞ്ഞാണ് ജാഥ നീങ്ങുന്നത്. വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് നീങ്ങുന്നത്. അല്പം കഴിഞ്ഞ് റൗണ്ടിൽ തിരിച്ചെത്തിയ ജാഥ അംഗങ്ങളോട് അവിടെ ഇരിക്കുവാൻ നേതാവ് കൈ കാണിച്ചു. കുറേ പേർ റൗണ്ടിലും മറ്റുള്ളവർ റോഡിലും നിരന്നിരുന്നു. അതോടെ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നേതാവ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ജീപ്പിൽ 4 പോലീസുകാരും എസ്ഐയും വന്നിറങ്ങി. അവർ റോഡിൻ്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള വഴി ഒരുക്കി തുടങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ പോലീസ് ജീപ്പിൻ്റെ ചില്ലിൽ ഒരു കല്ല് വന്നു വീണു. ആ ചില്ല് പൊട്ടി തകർന്നു. എസ്ഐക്കും ഒരു ഏറ് കിട്ടി. ഏറ് വന്നത് പെൻഷൻകാരിൽ നിന്ന് അല്ലെന്ന് വളരെ വ്യക്തമായി ഗോപാലുള്ള സാർ കണ്ടിരുന്നു. എസ്ഐ കൂടുതൽ പോലീസിനെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസുകാരുമായി എത്തി. ആ ഇൻസ്പെക്ടർ തറയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തുരുതുരിതാ ഏറ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഏറുകൊണ്ട് പരിക്ക് പറ്റി. ചോര മുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ചാർജ്, ചാർജ്! സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു. ലാത്തി ചാർജിന് ഉത്തരവ് നൽകി. രോഷാകുലരായ പോലീസ് ഇരുന്നവരെയും നിന്നവരെയും തലങ്ങും വിലങ്ങും ലാത്തിക്ക് തല്ലി. അപ്പൂപ്പന്മാരും അമ്മമ്മമാരും അലമുറയിട്ടുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി. പലരും മറിഞ്ഞു വീണു. വീണവരെ തട്ടി മറ്റുള്ളവരും വീണു. പോലീസ് അവിടിട്ട് അടിച്ചു. ടൗണിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലായി. കടകളുടെ ഷട്ടറുകൾ വീഴുന്ന ശബ്ദവും നിലവിളികളും വാഹനങ്ങളുടെ ഹോണും പോലീസിൻ്റെ ആക്രോശവും ടൗണിനെ യുദ്ധസമാനമാക്കി. സംഭവം നടക്കുമ്പോൾ പിള്ളസാർ അല്പം പിറകിൽ നിൽക്കുകയായിരുന്നു. സംഗതി പിശകാണെന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഓട്ടം തുടങ്ങി. പക്ഷേ ഓടിയിട്ട് നീങ്ങുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല. ഒടുവിൽ ഓടിച്ചെന്ന് എത്തിയതോ പോലീസിന് മുന്നിൽ. എല്ലാം തകർന്ന നിമിഷം പിള്ളസാർ ഓടയുടെ പുറത്തു കൂടി ഓടി. ഓട്ടത്തിൽ കണ്ണാടി തെറിച്ചുപോയി. നില്ലടാ അവിടെ പോലീസ്! കണ്ണാടിയില്ലാതെ ചലിക്കാത്ത കാലുകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഓടി. കണ്ണു കാണാത്തതിനാൽ സ്ലാബ് മാറിക്കിടക്കുന്ന ഓടയിൽ ദേ കിടക്കുന്ന മൂക്കും കുത്തി. എഴുന്നേക്കാൻ വയ്യ, ശ്വാസം കിട്ടുന്നില്ല, താൻ മരിക്കാൻ പോവുകയാണെന്ന് തോന്നി. അഴുക്കുചാലിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കി. ചുറ്റും പോലീസുകാർ. അവർ വലിച്ച് കരക്കിട്ടു. പിന്നീടുള്ളതൊന്നും ഓർമ്മയില്ല. പോലീസായിരിക്കും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതെല്ലാം ഓർക്കുന്നതിനിടയിൽ മെഡിക്കൽ കോളേജിലെ ബെഡിൽ കിടക്കുന്ന ഗോപാലുള്ള സാർ വിളിച്ച്, പോലീസ്, പോലീസ്, പോലീസ്! മകൾ അച്ഛനെ തട്ടി വിളിച്ചു. അച്ഛാ, അച്ഛാ! അദ്ദേഹം ഉണർന്നു. നേരം ഇരുട്ടി തുടങ്ങി. ലൈറ്റുകൾ പ്രകാശിച്ചു. വാർഡിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടറും 2 പോലീസുകാരും നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. തൻ്റെ ബെഡിൻ്റെ എതിർവശത്തുള്ള ആളിനോട് പോലീസ് എന്തൊക്കെയോ സംസാരിച്ച് നിന്നു. തുടർന്ന് പോലീസ് പിള്ളസാറിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എസ്ഐ, താനാണോ ഗോപാലപിള്ള? അതെ എന്ന് ആംഗ്യം കാണിച്ചു. അന്ന് പോലീസ് ജീപ്പ് തകർത്തതിനും സർക്കിൾ ഇൻസ്പെക്ടറെ കൊല്ലാൻ ശ്രമിച്ചതിനും നിങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. എസ്ഐ വാറണ്ട് കാണിച്ചു. പിള്ളസാർ ഞെട്ടിപ്പോയി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതുവരെ ഈ പോലീസുകാർ ഇവിടെ ഉണ്ടാകും. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗോമതിയമ്മയും മകൾ സുജാതയും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. പിള്ളസാറിൻ്റെ ശ്വാസഗതി ഉയർന്നു. വീണ്ടും വീണ്ടും ഉയർന്നു. ശ്വാസം തീരെ കിട്ടാതായി. തുടർന്ന് അദ്ദേഹത്തിന് ശ്വാസത്തിന് വേണ്ടി പിന്നീട് പാടുപെടേണ്ടി വന്നില്ല. കണ്ണുകൾ താനേ അടഞ്ഞു.
0: 7 വാർഡ്. തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി അനിത ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യ കവിത സന്ധ്യ.

0: സന്ധ്യ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പുതുവർഷ പുലരി.
1: പൂർവദിക്കിന്റെ ആകാശ സീമയിൽ പൂരം നടക്കുന്നീ വർഷപ്പുലരിയിൽ മസ്തക

ഇതാ മലകൾ പുഴകളും മഞ്ഞണി തോപ്പിതും മധുരക്കിനാവുകൾ കണ്ടങ്ങുണർന്നുപോയി. മണ്ണിനെ വിണ്ണിനൊപ്പം വളർത്തുമാ മാനുഷർ കർഷകരെത്തി പതിവു പോൽ. ധന്യയായി മഹി മഞ്ജുളനാം രവി മന്നവൻ മാനത്തുയർന്നു വരികയായി. മണ്ണിനെ വിണ്ണിനൊപ്പം വളർത്തുമാ മാനുഷർ കർഷകരെത്തി പതിവു പോൽ. ധന്യയായി

0: മസ്തകപ്പട്ടമിട്ടഗജങ്ങൾ പോൽ നിസ്തുലം മേഘരാജികൾ മേവുന്നു, നിസ്തുലം രാമേഘരാജികൾ മേവുന്നു.
1: അനിത ശരത് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്ട്, AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ്, NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്

0: സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 15 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വയോജനങ്ങൾക്കായുള്ള പദ്ധതികളെക്കുറിച്ചും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച നൈപുണ്യ വികസന സംരംഭകത്വ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി M ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയശതമാനം. നിപ്പ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. കോഴിക്കോട് പയ്യോളിയിൽ 3 ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 നാളെ 3 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് B മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് Dയിൽ USA പരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 മത്സരങ്ങൾ. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. ഭേദഗതികൾ വരുത്തി പുതിയ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 പുതുക്കിയ സമയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. തീരം എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദ്, അൻവേഷ എന്നിവർ പാടിയത്.

0: pilgrimage experience to devotees of Amarnath Yatra. Fencing work begins in border areas of West Bengal, says Chief Minister Shubhendu Adhikari. New Delhi summons U.S. Chargé d'Affaires Jason Meeks to lodge strong protest over U.S. strikes on commercial vessels carrying Indian mariners. Seoul court sentences former South Korean President Yoon Suk-yeol to 30 years in prison over drone incursions into North Korea and abuse of power. And in badminton, PV Sindhu storms into women's singles semi-finals of Australian Open tournament in Sydney. And now the news in detail. Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors. In a social media post, Mr. Modi said the growing participation of women in emerging fields such as drone technology is opening new avenues of opportunity and transforming the development landscape across the nation. He noted that over the last 12 years, the NDA government has worked to further women-led development, and this is visible across sectors. Union Home Minister Amit Shah has said that the government is fully committed to ensuring the highest level of security and a smooth pilgrimage experience for devotees undertaking the Amarnath Yatra. He said this while chairing a high-level meeting in New Delhi to review the preparedness of the Sri Amarnath Yatra. Mr. Shah directed for creating impregnable multi-layered security grid along the pilgrimage route with the coordinative efforts of the Central Armed Police Forces, Jammu and Kashmir Police and all security agencies. Our correspondent reports that the Amarnath Yatra will begin on 3rd of July and conclude on the 28th of August.
1: Union Home Minister emphasized to further strengthen the security framework with extensive use of modern technologies such as drones, CCTV surveillance and advanced monitoring systems. Mr. Shah added that the senior officers of CAPF and the Jammu and Kashmir Police will continuously monitor arrangements at campsites throughout the pilgrimage route. He also emphasized for ensuring adequate arrangements for all essential services including pilgrim registration, accommodation, healthcare facilities and disaster management. With Dipendra Anand Kumar, Akashwani News, Delhi.
0: Fencing work in the border areas of West Bengal has started. West Bengal Chief Minister Shubhendu Adhikari today informed the media at a program in Kolkata on the occasion of 12 years of the NDA government at the centre. Mr. Adhikari said people are giving their lands for fencing along the Indo-Bangladesh border. He said that by giving fair price, West Bengal government is taking the lands from common people and handing it over to the BCF. The Chief Minister said the land transfer process is ongoing and described the project as a matter of national security.
2: The work of handing over the land has been completed. So far, we have handed over land covering nearly 100 kilometers. In North Bengal, adjoining the Chicken's Neck Corridor, the Border Security Force has already begun the fencing work. We will complete this task within the stipulated time frame as well. This is a matter of national security.
0: India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. During this period, the Modi government carried out many flagship initiatives for the welfare and empowerment of the poor, farmers, women and youth. Akashwani News brings you a special feature, 12 Saal Vishwas Ke Vikas Ke Jan Kalyan Ke. Today we focus on the measures taken by the government towards positioning India as a global leader through its foreign policy. A report.
3: Over the last 12 years, India emerged as a formidable global leader driven by bold initiatives that fuse ambition with action. Prime Minister Narendra Modi's leadership has anchored these efforts in responsibility and inclusivity, ensuring India's voice resonates across global platforms. India strengthened its old relationship while making new friends, infusing fresh energy into India's foreign policy while keeping the principle of India first supreme. Humanitarian assistance and disaster relief operations are a vital part of India's global engagement. Cyclone Dithwa made landfall on the eastern coast of Sri Lanka in November 2025, leaving hundreds dead, thousands displaced, and critical infrastructure damaged. Standing in solidarity with the people of Sri Lanka, India launched Operation Sagar Bandhu to provide immediate humanitarian assistance and disaster relief to Sri Lanka. The effort brought together the Indian Navy, Air Force, Army, and disaster response team in a coordinated rescue and relief operation. India provided comprehensive support to Sri Lanka, including immediate relief supplies, medical aid, search and rescue assistance, and restoration of damaged infrastructure. Thanking the Indian government, Sri Lanka's Deputy Minister for Ports and Civil Aviation, Janit Ruwan Kodithuwakku, stated that India had shown immense warmth and solidarity toward the people of Sri Lanka.
4: We are very thankful to India because since the day this Ditwa happened, opened their warm heart to us, and we really appreciate their help. We are very good friend of India, and we would like to extend our thanks to Indian government and the Indian people on behalf of Sri Lankan government and the Sri Lankan people.
3: The major highlight of India's foreign policy came during the COVID-19 crisis. India launched the Vaccine Maitri initiative as a testament to its human-centric diplomacy. Since January 2021, India has supplied over 30.12 crore vaccine doses to 99 countries and two UN bodies. This included 1.51 crore doses gifted to over 50 nations and 5.2 crore doses through COVAX mechanism. Talking to Akashvani News, Dr. Jyotishko Biswas, a physiotherapist and yoga teacher based in Bangladesh, said that the rapid dispatch of the vaccines from India was a profound gesture of goodwill.
5: India jo kiya hamare liye vaccine.
6: At that time, India made a fast response and sent the vaccine to us. I also took that vaccine. It was very good for us, our relatives and all the countrymen. It was a very nice gift from India to the world. So for this, we are very grateful. Best wishes to the Indian government and the people. Many thanks to India.
5: India government and people ke liye bahut bahut dhanyawad.
3: In the last 12 years, India has stepped up as a global leader through impactful initiatives like Vaccine Maitri and Operation Sagar Bandhu that blend vision with execution. Its commitment to humanitarian aid and regional partnership is anchored in the civilization ethos of Vasudev Kutumbakam. Aman Yadav, Akashvani News, Delhi.
0: Union Minister for Culture and Tourism, Gajendra Singh Shekhawat, has said that the Modi government is committed to the conservation and restoration of India's cultural heritage. In an exclusive interview with Akashvani News, he said, under the mission to bring back stolen or smuggled antiquities from abroad, 670 sculptures and artifacts have been brought back so far. Mr. Shekhawat expressed confidence that this number will cross 1,000 by the end of this year.
7: Under the leadership of the Prime Minister, this initiative has been launched in mission mode under the name Gyan Bharatam Mission. We are digitizing our manuscripts. In this vision, digitization does not merely mean creating a digital copy or storing a digital version of these manuscripts. Rather, the objective is to bring them into a computer-readable format.
0: This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on AIR app. External Affairs Ministry today summoned Chargé d'Affaires of the United States, Jason Meeks, and lodged a strong protest regarding continuing attacks by U.S. naval forces on commercial vessels carrying Indian mariners in the Gulf of Oman. This has already resulted in the tragic and avoidable loss of three Indian lives. Our correspondent has the details.
8: The U.S. envoy was called in by Additional Secretary Americas in the Ministry of External Affairs in New Delhi. The ministry said in a statement that it once again conveyed its deep concern over the use of lethal and deadly force against civilian shipping. The ministry said such actions are unacceptable and undermine the safety, security and stability of international maritime commerce in a sensitive region at a difficult time. The U.S. Chargé d'Affaires was requested to convey India's strong concerns to his authorities and to ensure that U.S. forces operate in the region take all necessary measures to prevent the loss of civilian life. Suparna Saikya, Akashvani News, Delhi.
0: As Prime Minister Narendra Modi and French President Emmanuel Macron prepare to jointly inaugurate the Bharat Innovate Summit in Nice, France on Sunday, the spotlight is on India's remarkable startup journey over the past 12 years. From around 350 recognized startups in 2014, India has emerged as the world's third largest startup ecosystem with over 2,55,000 DPIIT recognized startups and 131 unicorns. A report.
9: Several reforms brought by the government over the last 12 years, from the launch of Startup India, establishment of Atal Incubation Centers, the Fund of Funds, and the simplified compliance norms, have transformed India's entrepreneurial landscape beyond recognition. The ecosystem today spans deep technology, space, defense, agri-tech, health tech, and clean energy. Among those that will be spotlighted at the summit is MedUp Plus, a medtech startup that has developed a comprehensive, portable eye screening device now being adopted across India, Europe, and USA. Built mostly on government support without any venture capital funding. Talking exclusively to Akashvani News, co-founder Ravi Kiran spoke about how the government platform gave their innovation the visibility.
10: When we started, the early stage startups were given a high priority, and the government was focusing more on early stage startups, and the government is learning very quickly. Modi ji has started putting a lot of efforts towards not just the early stage startups but also the mid stage.
9: It may be noted that India-France Year of Innovation, of which this summit is the centerpiece, seeks to deepen collaboration between the two nations in emerging technologies, startups, and scientific research. This is Shailesh Menon, Akashvani News, Nice, France.
0: A Seoul court has sentenced former South Korean President Yoon Suk-yeol to 30 years in prison today after finding him guilty of ordering drone incursions into North Korea to escalate tensions and justify his December 2024 martial law declaration. The Seoul Central District Court convicted the jailed former president on charges of benefiting the enemy and abuse of power. Former Defense Minister Kim Yong-un also received a 30-year sentence for his role in the operation. On to sports. In badminton, PV Sindhu has stormed into the women's singles semi-finals of the Australian Open tournament in Sydney. The third-seeded Indian outclassed Chinese Taipei's Shen Su-yu in a one-sided quarterfinal clash today. Sindhu will next face top seed Akane Yamaguchi of Japan in the semi-final match. Yamaguchi defeated India's Tanvi Sharma in the quarterfinal clash today. The 10th edition of the ICC Women's T20 Cricket World Cup will begin tonight, with hosts England taking on Sri Lanka in the opening match of the tournament at Edgbaston, Birmingham. The match is scheduled to begin at 11 p.m. Indian Standard Time. Indian women's team will start their campaign against arch-rivals Pakistan on Sunday. In FIFA World Cup 2026, co-hosts Canada will be up against Bosnia and Herzegovina in a Group B clash at Toronto Stadium tonight. The match will start at 12:30 a.m. Indian Standard Time. The encounter marks the first ever World Cup meeting between the two nations. Benchmark domestic equity indices ended today's trading session with strong gains of around 2%, driven by hopes of de-escalation in West Asia. The India Meteorological Department has issued an orange colour warning for heavy to very heavy rainfall over Assam and Meghalaya tomorrow. Heavy rainfall is also expected over other parts of northeast India, Bihar, Kerala, Mahe, Odisha and sub-Himalayan West Bengal tomorrow. The Met Department said that the southwest monsoon has further advanced into the entire northwest Bay of Bengal, some more parts of West Bengal, Bihar and some parts of Odisha and Jharkhand. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi highlights government's efforts to further women-led development across diverse sectors. Home Minister Amit Shah says government is fully committed to ensure highest level of security and smooth pilgrimage experience to devotees of Amarnath Yatra. Fencing work begins in border areas of West Bengal, says Chief Minister Shubhendu Adhikari. New Delhi summons U.S. Chargé d'Affaires Jason Meeks to lodge strong protest over U.S. strikes on commercial vessels carrying Indian mariners. Seoul court sentences former South Korean President Yoon Suk-yeol to 30 years in prison over drone incursions into North Korea and abuse of power. And in badminton, PV Sindhu storms into women's singles semi-finals of Australian Open tournament in Sydney. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. That is all in the news at 9. Good night.
11: Akashvani. Vidyabhyasa Rangam. റിസോഴ്സുകൾ സാധ്യതകൾ പ്രത്യേക പരിപാടി. പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ
12: പ്ലസ് ടു സയൻസ് സ്ട്രീം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ മുന്നിൽ രാജ്യത്തും വിദേശത്തുമായി അതിവിശാലവും വൈവിധ്യമാർന്നതുമായ പ്രൊഫഷണൽ തൊഴിൽ ലോകമാണ് തുറക്കപ്പെടുന്നത്. സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൊതുസമൂഹം പരമ്പരാഗത എഞ്ചിനീയറിംഗിലും മെഡിക്കൽ ബിരുദങ്ങളിലും മാത്രം കരിയർ ചിന്തകളെ ഒതുക്കാറുണ്ട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ന് ഒട്ടനവധി പുത്തൻ തലമുറ ശാസ്ത്ര കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ പരമ്പരാഗത കോഴ്സുകൾക്ക് ഇന്നും വിപണിയിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അതിനപ്പുറം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ്, മെക്കാട്രോണിക്സ് തുടങ്ങിയ പുതിയ തലമുറ ബിടെക് പ്രോഗ്രാമുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ തൊഴിൽ സാധ്യതയും ഉയർന്ന ശമ്പളവുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ലോകോത്തരവുമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലെ പ്രവേശനത്തിനായി ദേശീയതലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്.
11: കേരളത്തിലെ സർക്കാർ കോളേജുകളിലെയും പ്രമുഖ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ബിടെക് പ്രവേശനത്തിനായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ നേരിട്ട് നടത്തുന്ന കീം പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഈ പ്രവേശന പരീക്ഷ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം വൈദ്യശാസ്ത്ര മേഖലയെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സ്നേഹിക്കുന്നവർക്കായി MBBS, BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്നിവയ്ക്കു പുറമെ ഭാരതീയ ചികിത്സാ ശാഖകളായ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി തുടങ്ങിയ മികച്ച അംഗീകൃത മെഡിക്കൽ ബിരുദ കോഴ്സുകൾ നിലവിലുണ്ട്. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് UG പരീക്ഷയുടെ അഖിലേന്ത്യാ റാങ്ക് അടിസ്ഥാനമാക്കിയാണ് ഈ കോഴ്സുകളിലേക്ക് പൂർണ്ണമായും പ്രവേശനം ലഭിക്കുന്നത്. ഡൽഹി എയിംസ്, പുതുച്ചേരിയിലെ ജിപ്മർ തുടങ്ങിയ ലോകോത്തര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രവേശനവും നീറ്റ് പരീക്ഷയുടെ പരിധിയിലാണ് വരുന്നത്.
12: മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന മറ്റൊരു മികച്ച ശാഖയാണ് പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്. രാജ്യത്തും വിദേശത്തും നഴ്സുമാർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന BSc നഴ്സിംഗ്, കായിക പരിക്കുകൾക്കും ശാരീരിക പുനരധിവാസത്തിനുമുള്ള ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, കണ്ണിൻ്റെ ആരോഗ്യവും കാഴ്ചയുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഓപ്റ്റോമെട്രി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് ലാബ് ടെക്നോളജി എന്നിവയെല്ലാം വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഉയർന്ന കരിയർ നൽകുന്ന 4 വർഷത്തെ BPharm കോഴ്സും 6 വർഷത്തെ പ്രൊഫഷണൽ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് കോഴ്സായ PharmD കോഴ്സും മരുന്ന് നിർമ്മാണ ഗവേഷണ രംഗങ്ങളിൽ മികച്ച ശമ്പളമുള്ള കരിയർ വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ കൃഷി, പ്രകൃതി, മൃഗസംരക്ഷണം എന്നിവയോട് അതീവ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കേരള കാർഷിക സർവകലാശാല വഴി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. വെറ്ററിനറി ഡോക്ടറാകാനുള്ള BVSc ആൻഡ് AH ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിനും ആധുനിക ക്ഷീര വ്യവസായ രംഗത്തെ BTech ഡയറി ടെക്നോളജി കോഴ്സുകൾക്കും വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. കടൽ വിഭവങ്ങളെയും മത്സ്യസമ്പത്തിനെയും നീല സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ BFSC അഥവാ ഫിഷറീസ് സയൻസ് കോഴ്സും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വഴി മികച്ച അവസരമാണ് നൽകുന്നത്.

0: റിസർച്ച് IISER, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISE എന്നിവയെല്ലാം ശാസ്ത്ര കുതുകികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ കരിയർ ഒരുക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ്. പ്യുവർ സയൻസ് ബിരുദങ്ങൾ അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി ദേശീയ തലത്തിൽ ഇന്ന് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നിലവിലുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനവും ശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഉണ്ടെങ്കിൽ ശാസ്ത്രലോകത്ത് വലിയ വിജയം സ്വന്തമാക്കാം.
1: പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഒട്ടും തൊഴിൽ സാധ്യത കുറയാത്ത മറ്റൊരു വലിയ മേഖലയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. BCA അഥവാ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BSA കമ്പ്യൂട്ടർ സയൻസ്, BSA ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ 3 വർഷത്തെ ബിരുദ കോഴ്സുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, വെബ് ഡിസൈനിങ് എന്നിവയിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് മികച്ച തുടക്കം നൽകുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ഡേറ്റ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് BSA ഡേറ്റാ സയൻസ് അഥവാ BSA സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾ. വൻകിട ബിസിനസ് വ്യവസായങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഡേറ്റ അനലിസ്റ്റ് തസ്തികകളിലേക്ക് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം.
0: ഡിസൈനിങ്ങിലും ആർക്കിടെക്ചറിലും ക്രിയേറ്റീവ് കഴിവുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു കരിയറാണ് വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ. 5 വർഷത്തെ BArch കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ NATA പരീക്ഷയോ JEE മെയിൻ പേപ്പർ 2 പരീക്ഷയോ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിൽ താൽപ്പര്യമുള്ളവർക്ക് IITകൾ നടത്തുന്ന UCET പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നടത്തുന്ന NITDAT പരീക്ഷ വഴിയോ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ടെക്നോളജി എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT നടത്തുന്ന പ്രവേശന പരീക്ഷകളും സയൻസ് വിദ്യാർത്ഥികൾക്കായി മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നു.
1: വ്യോമയാന മേഖലയോടും ആകാശയാത്രകളോടും അടങ്ങാത്ത കമ്പമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ രംഗത്ത് തിളങ്ങാൻ മികച്ച അവസരങ്ങളുണ്ട്. പ്ലസ് ടു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച കുട്ടികൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനായുള്ള പ്രൊഫഷണൽ ഫ്ലൈറ്റ് ട്രെയിനിങ് കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഇതുകൂടാതെ വിമാനങ്ങളുടെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളും എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സുകളും BSE ഏവിയേഷൻ കോഴ്സുകളും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സമുദ്ര പഠനങ്ങളിലും കപ്പൽ യാത്രകളിലും താൽപ്പര്യമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് മർച്ചന്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിൽ ജോലി നേടുന്നതിനായി ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET പരീക്ഷ എഴുതി BTech മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSA നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.
0: രാജ്യത്തെ സേവിക്കാനും ഇന്ത്യൻ സായുധ സേനകളിൽ ഉന്നത ഓഫീസർ പദവികളിൽ എത്താനും ആഗ്രഹിക്കുന്ന മിടുക്കരായ സയൻസ് വിദ്യാർത്ഥികൾക്കായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മികച്ച പരീക്ഷയാണ് NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ. പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ശാരീരിക ക്ഷമതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. NDA പരീക്ഷയും തുടർന്നുണ്ടാകുന്ന സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ SSB ഇന്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൂർണ്ണമായും സൗജന്യ വിദ്യാഭ്യാസത്തോടും സ്റ്റൈബൻഡോടും കൂടി പൂനെയിലെ ഖടക്കോക്സ്ല MBA ക്യാമ്പസിൽ 3 വർഷത്തെ BSE അല്ലെങ്കിൽ BTech പഠനം നടത്താം. പഠനത്തിനുശേഷം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ നേരിട്ട്

0: ലഫ്റ്റനന്റ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗസറ്റഡ് ഓഫീസർ പദവികളിൽ നിയമനം ലഭിക്കും.
1: പ്ലസ് ടു സയൻസിന് ശേഷമുള്ള ഉപരിപഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ അക്കാദമിക് രംഗത്തുണ്ടാകുന്ന പുതിയ സ്കോളർഷിപ്പുകളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്, കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പുകൾ എന്നിവ പ്യുവർ സയൻസ് ബിരുദ പഠനം നടത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് വലിയ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. പൊതുവെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമുണ്ട്.
0: ദേശീയ സംസ്ഥാന തലങ്ങളിലെ പ്രവേശന പരീക്ഷകളുടെ വിജ്ഞാപനങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കി കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി കഠിനമായി പരിശ്രമിച്ചാൽ ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സമയം 9:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ ശബ്ദലേഖനം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം

പൂവച്ചാൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഇണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ഇതാ ഒരു ധിക്കാരി.

ഹംസഗീതം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ശ്യാം ഈണം പകർന്ന് എസ് ജാനകി, കല്യാണി മേനോൻ എന്നിവർ പാടിയത്.

പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം താളം മനസ്സിൻ്റെ താളം. ഗാനരചന ദേവദാസ്, സംഗീതം ജി ദേവരാജൻ.

രക്തം എന്ന ചിത്രത്തിനു വേണ്ടി ആർ കെ ദാമോദരൻ രചിച്ച് ജോൺസൺ ഇണം പകർന്ന് യേശുദാസും വാണിജ്യറാമും പാടിയത്.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ഇടുക്കി തോക്കുപാറയിൽ നിന്നും സുമേശ്വരി, ഭർത്താവ് ജിഷ്ണു, മക്കളായ ശ്രീഹരി, ശ്രീപാർവതി എന്നിവർക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനമാണ് ഇന്ന് ആദ്യം. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഇണം പകർന്ന് ചിത്രപാടിയത്. ഗാനം പിന്നെയും പിന്നെയും എന്ന് തുടങ്ങുന്നു.

ജോസഫ് എന്ന ചിത്രത്തിലെ ഉയിരിൻ നാഥനെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഈ ഗാനം ദേവികുളത്ത് നിന്നും മേഴ്സി മകൾ ആഡ്ലൈൻ ജൂഡാക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബി കെ ഹരിനാരായണനാണ് ഈ ഗാനം രചിച്ചത്. ഈണം പകർന്നത് രഞ്ജിൻ രാജ്. പാടിയത് വിജയ് യേശുദാസും സംഘവും.

ജോസഫ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, മെറിൻ ഗ്രിഗറി എന്നിവരും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്. കടുത്തുരുത്തിയിൽ നിന്നും പീറ്റർ പി ജോൺ, പോൾ പി ജോൺ എന്നിവരയച്ച സന്ദേശം. പ്രിയപ്പെട്ട ഹൃദയരാഗം, ഈ ദിവസം ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അന്മയ്ക്കു വേണ്ടി. വാത്സല്യം എന്ന ചിത്രത്തിലെ താമരക്കണ്ണനുറങ്ങേണം എന്ന ഗാനം സമർപ്പിക്കുന്നു. ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്പുറം, സംഗീതം എസ് പി വെങ്കിടേഷ്, പാടിയത് ചിത്രം.

മലപ്പുറത്ത് നിന്നും കെ രാമചന്ദ്രൻ പിള്ള അയച്ച സന്ദേശം. പ്രിയ ഹൃദയരാഗമേ, അച്ചാണി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഇണം പകർന്ന്, പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ച മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം കേൾക്കാം.

വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി മിൻമിനി പാടിയ പാതിരവായി നേരം എന്ന് തുടങ്ങുന്ന വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി മിൻമിനി പാടിയ പാതിരവായി നേരം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ബിച്ചു തിരുമല രചിച്ച് എസ് ബാലകൃഷ്ണൻ ഈണം പകർന്ന ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തൊടുപുഴയിൽ നിന്നും സൂര്യ.

മൂന്നാറിൽ നിന്നും രഘുനാഥ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ താമരപ്പൂവിൽ വാഴും എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ്. ഈണം പകർന്നത് ബേണി ഇഗ്നീഷ്യസ്.